ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948, വൈശാഖം 24, കൊല്ലവർഷം 1201, മേടമാസം 31, 2026 മെയ് 14 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട.
1: ഒരു ഗുരുകുലത്തിൽ ക്ലാസ് നടക്കുകയാണ്. ശിഷ്യരായി ധാരാളം പേർ ക്ലാസ്സിലുണ്ട്. അവരോടായി ഗുരു ഒരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തെ ഏറ്റവും ശക്തമായ ഒന്നിനെക്കുറിച്ച് പറയാമോ എന്നതായിരുന്നു ചോദ്യം. ചോദ്യം കേട്ട് ശിഷ്യർ തെല്ലൊന്ന് അമ്പരുന്നു. അല്പസമയം അവരൊന്ന് ആലോചിച്ചു. പിന്നീട് ഓരോരുത്തരും അവരവരുടേതായ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും ഗുരു അതിലൊന്നും തൃപ്തനായിരുന്നില്ല. അവസാനം ഗുരു തന്നെ പറയുകയായിരുന്നു ഉത്തരം. നോളജ് എന്നൊരു ആംഗലേയ പദമുണ്ട്. ആ വാക്ക് കേൾക്കാത്തവരായി വിദ്യ അഭ്യസിച്ചവരുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാകാനിടയില്ല. അറിവ്, ജ്ഞാനം, വിവേകം, വിദ്യാപരിചയം, അവബോധം, പാണ്ഡിത്യം, അനുഭവം എന്നൊക്കെയാണ് നോളജ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം. സത്യത്തിൽ ഇതൊക്കെയാണ് ഈ

0: ലോകത്ത് ഏറ്റവും ശക്തമായത്. അറിവുകളാണ് അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് ചുരുക്കം. നോളജ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നൊരു പ്രയോഗം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. എപ്പോഴും എവിടെയും കൂടെ കൊണ്ടു നടക്കാവുന്ന, എല്ലായിടത്തും അനുവദനീയമായ ഒരായുധം. ആർക്കും അപഹരിക്കാനോ നിർവീര്യമാക്കാനോ കഴിയാത്ത ഈ ഒരായുധം കൊണ്ട് ആവശ്യമെങ്കിൽ നമ്മുടെ ലോകത്തെ തന്നെ നമുക്ക് കീഴടക്കാം, ലോകത്തിൻ്റെ സ്പന്ദനമറിയാം. അങ്ങനെ അറിവുകൾ എന്ന ആയുധം സമാനതകളില്ലാത്ത, വില കൽപ്പിക്കാനാകാത്ത ഒന്നായി മാറുന്നു. ഇങ്ങനെയുള്ള അറിവുകളാണ് സാക്ഷാൽ ലോകമെന്ന ശ്രീനാരായണ ഗുരു ദർശനത്തിൽ നിന്നും തുടങ്ങാം നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്ത. ഗുരുശിഷ്യനായ നടരാജഗുരുവിൻ്റെ ലോകദർശനത്തിലും വിദ്യയെന്ന വെളിച്ചം തന്നെയാണ് പ്രധാന വിഷയം. എത്രമാത്രം അറിവുകളുടെ നടുവിലാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം? ഓരോ നിമിഷവും എത്രയെത്ര അറിവുകളാണ് നമ്മെ തേടിയെത്താറുള്ളത്? അവയെല്ലാം അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും. ഓരോ വ്യക്തിയുടെയും അകവും പുറവും ഇന്ന് അറിവുകളാൽ സമൃദ്ധമാണ്, ബലിഷ്ഠമാണ്. അതും എണ്ണമറ്റ അതിശയിപ്പിക്കുന്ന അറിവുകളാൽ. നമ്മുടെ യാത്രകളൊക്കെയും, പ്രത്യേകിച്ചും നമ്മുടെ മനോയാത്രകൾ എല്ലാം അറിവുകളുടെ മായാലോകത്തേക്ക് ഉള്ള യാത്രകളാണ്. ഇങ്ങനെ നിർബാധം തുടരുന്ന എല്ലാ അന്വേഷണ യാത്രയ്ക്കിടയിലും ചില ചോദ്യങ്ങൾ നമ്മെ പിന്തുടരാറുണ്ട്. എങ്കിലും അവയൊന്നും സ്ഥായിയായ ഒരു അങ്കലാപ്പും നമ്മിൽ ഉണ്ടാക്കാറില്ല. എങ്കിലും ചില ചോദ്യങ്ങൾ നമ്മെ കുഴക്കുന്നതാണ്. ഉദാഹരണമായി, ഹു ആം ഐ, അഥവാ ഞാൻ ആരാകുന്നു എന്ന ചോദ്യം തന്നെ. അത്ര എളുപ്പമല്ല ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തൽ. ഐസക് ന്യൂട്ടൺ, ആർക്കിമിഡിസ്, തോമസ് അൽവാ എഡിസൺ, മൈക്കൽ ഫാരഡേ തുടങ്ങിയ ലോക പ്രശസ്ത പ്രതിഭാശാലികളെ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ലഭിക്കാൻ കാരണമായത് തന്നെ സദാ അവരെ വേട്ടയാടിയ കുറേ ചോദ്യങ്ങളായിരുന്നല്ലോ. ഇങ്ങനെ ഒന്നിനു ശേഷം മറ്റൊന്നായി ഉയർന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങളും തുടർന്ന് അവരെത്തിച്ചേർന്ന നിഗമനങ്ങളും ചില ഉത്തരങ്ങളിലെത്തിക്കുകയായിരുന്നു. ആ ഉത്തരങ്ങൾ പിൽക്കാലത്ത് നമുക്ക് താങ്ങും തണലുമായി. അങ്ങനെ ശരീരവും മനസ്സും ക്രമേണ അറിവുകളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു. ഇന്ദ്രിയങ്ങളാകട്ടെ അറിവുകൾ നമ്മിലേക്കും നമ്മിൽ നിന്ന് പുറത്തേക്കും എത്തിക്കുന്ന വാഹനങ്ങളായും പ്രവർത്തിക്കുന്നു. റേഡിയോ കേൾക്കുന്നതിലൂടെ, ടെലിവിഷൻ കാണുന്നതിലൂടെ, മൊബൈൽ ഫോണിൽ നിന്നും വിരൽത്തുമ്പിലൂടെ, ഇൻ്റർനെറ്റ് ശൃംഖലയിലൂടെ തുടങ്ങി ഓരോ സെക്കൻഡിലും അറിവുകൾ നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ, ഉദാഹരണമായി കാടും മേടും, കടലും കായലും, ആകാശഗോളങ്ങളും, സൂക്ഷ്മാണുക്കളും തുടങ്ങി എല്ലാം പുതിയ പുതിയ അറിവുകളാണ് നിത്യേന നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മെ അടിമുടി മാറ്റുന്നവ. ഫലമോ, കേവല മനുഷ്യൻ ക്രമേണ മൃത്യുബോധമുള്ള മർത്യനായി, മനനം ചെയ്യുന്ന മാനവനായി, തുടർന്ന് സംസ്കാര സമ്പന്നനായി. എങ്കിലും ചില തനത് സംസ്കാരങ്ങൾ മറ്റു പലതിനുമായി വഴിമാറി തീയും ആയുധങ്ങളും കണ്ടുപിടിച്ചു.
1: ആകാശവാണി, ദ ന്യൂസ്, റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. A two-day meeting of BRICS foreign ministers will begin today in New Delhi. The meeting will be chaired by External Affairs Minister S. Jaishankar. BRICS foreign ministers and heads of delegation from member and partner countries will participate in the meeting. They will also call on Prime Minister Narendra Modi. Prime Minister Narendra Modi will visit Abu Dhabi tomorrow as a first stop of a five-nation tour that will take him through the UAE, the Netherlands, Sweden, Norway and Italy between Friday and 20th of this month. Secretary West in the Ministry of External Affairs, C.B. George, informed that on the first leg of his five-nation visit, Mr. Modi will meet UAE President Sheikh Mohammed bin Zayed Al Nahyan. He said the two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. The Assam government will introduce the Uniform Civil Code UCC bill in the State Assembly on the 26th of this month. Chief Minister Hemanta Biswa Sarma made the announcement while addressing the media after chairing the first cabinet meeting of his second term as Chief Minister. Mr. Sarma said a special session of the Assam Assembly will be held from the 21st to 26th of May, during which the newly elected MLAs will take oath. With this move, Assam is set to become the third state after Uttarakhand and Gujarat to table a uniform civil code bill. West Bengal government has lifted all restrictions on the interstate movement of potato, onions, fruits,

0: vegetables, oil seeds, food grains and other essential products. The restrictions had been imposed by the erstwhile TMC government. On the other hand, in a significant development, the government of West Bengal decided to hand over the cases related to the teachers' recruitment, municipal recruitment and cooperative services recruitment scams to the CBI. The West Bengal government has also terminated the services of all persons who were re-employed by the TMC government after their superannuation. Government has given 1 year extension to the Director of Central Bureau of Investigation, Praveen Sood. According to an official order issued by the Department of Personnel and Training, the Appointments Committee of the Cabinet gave its nod for the extension of Mr. Sood as Director of the Investigation Agency beyond the 24th of this month. In Uttar Pradesh, rain along with dust storm and lightning have claimed 43 lives in the last 24 hours. Chief Minister Yogi Adityanath has taken cognizance of the incidents and asked the officials to provide every possible help to the affected people. Our correspondent has filed this report.
1: Maximum deaths have been reported from Bhadohi district, where 15 people lost their lives. More than one dozen people are injured and admitted to different hospitals. Maximum deaths happened due to incidents of lightning, wall collapse and trees falling on people and vehicles due to dust storm and hail storm. Weather suddenly changed yesterday in many parts of the state, and incidents of falling of electric poles and trees have reported from different districts, affecting the power supply and road traffic. Hail storm accompanied with rain have damaged the crops badly. Sushil Chandra Tiwari, Akashwani News, Lucknow.
0: Israeli Prime Minister Benjamin Netanyahu secretly visited the United Arab Emirates and met its president during the war with Iran. According to a statement from Netanyahu's office, the Israeli Prime Minister held talks with the UAE President Sheikh Mohammed bin Zayed Al Nahyan. The statement described the meeting as leading to a historic breakthrough in relations between Israel and the UAE. However, no details of the breakthrough were disclosed. U.S. President Donald Trump arrived in Beijing yesterday evening for a two-day summit with Chinese President Xi Jinping. Iran war, global energy crisis, trade tensions, Taiwan and artificial intelligence are likely to dominate the agenda. In IPL cricket, Royal Challengers Bengaluru RCB defeated Kolkata Knight Riders by 6 wickets in Raipur last night. Put into bat first, KKR posted 192 for 4 in their stipulated 20 overs. In reply, RCB overhauled the target, losing 4 wickets in 19.1 overs, riding on Virat Kohli's unbeaten 105 of 60 balls. Today, Punjab Kings will face Mumbai Indians at the Himachal Pradesh Cricket Association Stadium in Dharamshala at 7:30 p.m. And that's the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി, ഇടശ്ശേരിയുടെ കവിത സത്യവും സൗന്ദര്യവും, ആലാപനം കെ എം ഭാരതി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഇത് ഭൂമിയാണ്. തുടർന്ന് ആരോഗ്യം അമൂല്യം, അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു പി സി പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. ഒൻപത് 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ജീവിതോത്സവം, രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, 2:30 ഗസൽ. വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് ചുവട് കളിപ്പാട്ട് ഇരിങ്ങൽ ദാസനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ലളിത ഗാനങ്ങൾ.

0: 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 വനിതാ വേദി. 8 മണിക്ക് ദിൽ സേ ദിൽ തക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5-ാം ദിവസം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മെനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂഷ്, വിനിത മനമൽ, ഇ.എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മ, അജിഷ ഹരിദാസ്. നിർവഹണം ജയ സിആർ. നിർവഹണ സഹായം ഷിബു MS മച്ചാട്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ലളിതഗാനം. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ഒരു ഇടശ്ശേരി കവിത, സത്യവും സൗന്ദര്യവും. ആലാപനം KM ഭാരതി.

0: നിങ്ങൾ കേട്ട സത്യവും സൗന്ദര്യവും എന്ന ഇടശ്ശേരി കവിത ആലപിച്ചത് KM ഭാരതി.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ആദ്യഗാനം പാടിയത് ശങ്കരൻ നമ്പൂതിരി.

0: ശ്രദ്ധ.
1: ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവിന് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് കോഴിക്കോട് ജില്ല അർഹമായിരിക്കുകയാണ്. സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ റാങ്കിങ്ങിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവുമാണ് കോഴിക്കോട് നേടിയത്. സ്കൂളുകൾ, അംഗണവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ച ശേഷമാണ് ബഹുമതിക്ക് അർഹമായ ജില്ലകൾ തെരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്തുകൾ, ശുചിത്വ മിഷൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കോഴിക്കോട് ജില്ലയ്ക്ക് കൈവരിക്കാനായത്. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ.ടി. രാഗേഷ്.
2: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ. ഈ സർവേയുടെ ഭാഗമായി ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ പരിശോധന നടത്തുകയും അവിടുത്തെ ശുചിത്വ നിലവാരം അളക്കുകയും ഇതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ജില്ലകൾക്ക് റാങ്കിംഗ് നൽകുകയാണ് ചെയ്തു വരുന്നത്. 2025 സ്വച്ഛ സർവേക്ഷൻ പരിശോധന കോഴിക്കോട് ജില്ലയിലും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ, അംഗൻവാടികൾ, സ്കൂളുകൾ തുടങ്ങി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും അതോടൊപ്പം ചേർന്നിട്ടുള്ള MCF പരിശോധന, MCFകളിൽ നിന്നും ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് അത് കയറ്റി അയക്കുന്നതിൻ്റെ കാര്യക്ഷമത തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിൽ തന്നെയുള്ള ബയോഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ഗോബർദൻ പ്ലാന്റുകളും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുള്ള RRF പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റുകൾ എന്നുകൂടി ഈ RRF അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ കാര്യക്ഷമത മുതലായവയെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ MIS നമ്മൾ നൽകുന്ന വിവരങ്ങളും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ജില്ലയിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളും അതിൻ്റെ MIS നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുമെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെ അവർ പ്രത്യേകം വെരിഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ

0: നമ്മുടെ ജില്ലയിൽ സ്വച്ഛതാ ഹി സേവ എന്നുള്ള പേരിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ വന്നതിന് ശേഷം ശുചിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാറ്റം സംബന്ധിച്ച് അവർക്ക് ഒരു ആപ്പ് മുഖേന ഫീഡ്ബാക്ക് കൂടി കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ ഫീഡ്ബാക്ക് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു റാങ്കിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും അഭിമാനകരമായ കാര്യം 2025 റാങ്കിങ്ങിൽ കോഴിക്കോട് ജില്ല കേരള സംസ്ഥാനത്ത് 1 സ്ഥാനത്തും അതോടൊപ്പം തന്നെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ 2 സ്ഥാനത്തും എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടറുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലും ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ അവയുടെ പ്രധാനപ്പെട്ട നിർവഹണ ഏജൻസികളായിട്ട് വരുന്ന ഗ്രാമപഞ്ചായത്തും അവിടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അംഗീകാരം നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഇത് തുടർന്നും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളിലേക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ ബീച്ച് കേന്ദ്രീകരിച്ചും വയനാട് ചുരം കേന്ദ്രീകരിച്ചും എല്ലാം നടത്തുന്ന വരാനിരിക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾക്കും ആന്റി ലിറ്ററിംഗ് ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ വലിച്ചെറിയലിനെതിരെയുള്ള ക്യാമ്പയിനുമൊക്കെ കൂടുതൽ ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: കോഴിക്കോട് ജില്ലയ്ക്ക് ഈ ബഹുമതി നേടിക്കൊടുക്കുന്നതിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ ശുചിത്വ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന മണിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അൻസാർ.
2: മണിയൂർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം വളരെ കാര്യക്ഷമമായ രീതിയിൽ നേരത്തെ മാലിന്യ പരിപാലനം സംബന്ധിച്ച് അനിവാര്യ ചുമതലയാണെങ്കിൽ പോലും അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ആ ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം നല്ല രീതിയിൽ ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ കൂട്ടായിട്ട് എടുത്തു പറയേണ്ട നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടാണ്. അവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ശ്രദ്ധേയമായ ഒരു നേട്ടം ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിന് ഏകദേശം 11,000 വീടുകളാണുള്ളത്. 31 ചതുരശ്ര കിലോമീറ്ററുള്ള 50,000 ജനസംഖ്യയുള്ള വലിയൊരു പഞ്ചായത്താണ്. അപ്പൊ നമ്മൾ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് നല്ലൊരു സുശക്തമായ ഹരിതകർമ്മ സേനയുണ്ട് നമുക്ക്. ഇനി ഹരിതകർമ്മ സേനയുടെ വയബിലിറ്റിയാണ് പലപ്പോഴും മറ്റു പഞ്ചായത്തിനൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അവർക്ക് കൃത്യമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ വേണ്ടി നല്ല രീതിയിലുള്ള മറ്റു ജല വരുമാന മാർഗങ്ങളും കൂടി തുറക്കാൻ മണിയൂരിന് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റിംഗ് കമ്പോസ്റ്റ്. ഗ്രാമപഞ്ചായത്തിലെ വീടുകൾക്ക് ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള റിങ്ങുകൾ മുഴുവൻ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേന തന്നെയാണ് നിർമ്മിച്ചു നൽകുന്നത്. അതിനാവശ്യമായ ഇനോക്കുളം യൂണിറ്റും ഗ്രാമപഞ്ചായത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് തുണികൾ അതുപയോഗിച്ചുകൊണ്ട് ചവിട്ടി നിർമ്മിക്കാനും തുണികളുടെ വേസ്റ്റ് കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ജൈവ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ തുമ്പൂർമൊഴി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഫംഗ്ഷനുകളിലൊക്കെയുള്ള വേസ്റ്റൊക്കെ നമുക്ക് അതിലേക്ക് സംസ്കരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ജില്ല തന്നെ, ഒരുപക്ഷെ സ്റ്റേറ്റ് തന്നെ ഏറ്റവും വലിയൊരു MCF യൂണിറ്റ്, 5,000 സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള ഒരു MCF യൂണിറ്റ് ഉണ്ട്. അതിൽ കൺവെയർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ ബെയിലിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനും ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനും ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം എക്കോ ഫ്രണ്ട്ഷിപ്പ് സ്കോളർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് കുട്ടികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണങ്ങള് ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് തുടങ്ങുകയും സെറാമിക് പ്ലേറ്റും ഗ്ലാസും നമ്മുടെ ഹരിതകർമ്മ സേനയാണ് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒക്കെ വരുമാനം ഉറപ്പിക്കാനും വേസ്റ്റേജ് പരമാവധി കുറയ്ക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള വൃത്തി കോൺക്ലേവ് നടത്തിയത് ഇന്റർനാഷണൽ ലെവലിലുള്ള, അതിൽ ഗ്രാമപഞ്ചായത്ത് കേരളത്തില് 2 പഞ്ചായത്തായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ. അപ്പൊ ആ രീതിയിൽ ഇനിയും മുന്നേറാൻ വേണ്ടിയിട്ട് പുതിയ ഭരണസമിതിയും പെർഫോമൻസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ച് കൂട്ടായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ജില്ലയില് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും അതുപോലെ ബഹുമാനപ്പെട്ട കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നല്ല രീതിയിൽ മോണിറ്ററിംഗ് നടത്തിയും ജോയിന്റ് ഡയറക്ടറേയും ശുചിത്വ മിഷന്റെ ഒക്കെ ഡയറക്ഷൻ പ്രകാരം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിലവിൽ ശുചിത്വ മേഖലയിൽ നല്ല ഫോക്കസ് കൊടുക്കുകയും അതത് മേഖലയിലുള്ള വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതിനെ കൊണ്ടും നമുക്ക് ജൈവ മാലിന്യ സംസ്കരണ രംഗത്തും അജൈവ മാലിന്യ സംസ്കരണ രംഗത്തും ശ്രദ്ധേയമായ നേട്ടം കോഴിക്കോട് ജില്ലക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം.
1: ഈ ഒരു നേട്ടത്തിന് പിന്നിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വലിച്ചെറിയൽ ശീലം ഇനിയും മാറേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് രാജ്യത്ത് തന്നെ ശുചിത്വത്തിൽ 1 പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ.
3: സ്വച്ഛ സർവേഷൻ 2025 ഗ്രാമീൺ പദ്ധതിയിൽ കോഴിക്കോട് ജില്ല 1 ദക്ഷിണ മേഖലയിലെ 2 ലഭിച്ചതിൻ്റെ പുറകിൽ വലിയ

0: കൂട്ടായ പ്രവർത്തനമുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോടിന് കിട്ടാനുണ്ടായ ഒരു കാരണം ആ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്തുകൾ, ഹരിത കർമ്മ സേനാംഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും നല്ല ഒരു അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഇത് 100% നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ദക്ഷിണ മേഖലയിൽ നമ്മൾ 1st തന്നെ എത്തുമായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഒരു അറിയപ്പെടുന്ന സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ല എന്നുള്ള രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ഈ സ്വച്ഛ സർവേഷനിൽ അല്ലെങ്കിൽ സ്വച്ഛത ഈ സേവ പരിപാടിയിൽ കോഴിക്കോട് ജില്ല നമുക്ക് 1st എത്താൻ കഴിയും. അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഈ വലിച്ചെറിയൽ ശീലം ഒഴിവാക്കലാണ്. കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് 100% പൂർണ്ണമായിട്ട് അതായിട്ടില്ല. അത് നമുക്ക് ബോധവൽക്കരണം ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ബോധമില്ലാത്ത കൊണ്ടോ അല്ല, പക്ഷേ അത് ശീലത്തിൻ്റെ ഭാഗമാവാത്ത കൊണ്ടാണ് എവിടെയും വലിച്ചെറിയാന്ന്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ചുരം, ബീച്ചുകൾ, വിദ്യാലയങ്ങളിലുള്ള പോകുന്ന വഴിയിലുള്ള കുട്ടികളുടെ ഒരു ശീലം, അതൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ബീച്ച് ഒരുവിധം നമുക്ക് അപ്പോഴും 100% ഒരു 75% അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ കഠിന വെയിലിലും അതുപോലെ മഴയത്തും ഒക്കെ വീടുകളിൽ പോയി ശുചീകരണം നടത്തുകയും അത് അവിടെ നിന്ന് തരംതിരിച്ച് ഇത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന് എത്ര അഭിനന്ദിച്ചാലാണ് അവ മതിയാവുക. എന്തായാലും കുറേയേറെ ഓഫീസുകൾ മാറിയിട്ടുണ്ട്. നമ്മുടെ അംഗനവാടികൾ, ചെറിയ വിദ്യാലയങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്തുകളുടെ തന്നെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നമുക്കത് പോരാ. NSS ഒക്കെ പ്രവർത്തനം ഇതിൽ വളരെ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ കോഴിക്കോട് ജില്ല 1st എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്.
1: ഗ്രാമീണ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ കോഴിക്കോട് ജില്ല 1st എന്നത് അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. അതേസമയം നമ്മളിൽ നിന്ന് ഇനിയും പൂർണ്ണമായും മാറിയിട്ടില്ലാത്ത പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറാൻ ഓരോരുത്തരും സ്വയം തീരുമാനമെടുക്കുക തന്നെ വേണം. ഇക്കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുകയും വേണം. ഒപ്പം മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. മനോജ്. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന ചില പ്രധാന പരിപാടികളെക്കുറിച്ച് ബീച്ചിൽ ആകാശവാണി ഓഫീസ് അങ്കണത്തിൽ ആകാശവാണി 90th വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന സാഹിത്യോത്സവം സമാപനം ഉദ്ഘാടനം എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ വൈകിട്ട് 5 മണിക്ക് നിർവഹിക്കുന്നു. മാങ്കാവ് പട്ടാലത്ത് താഴം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനോത്സവം കലവറനിറക്കൽ 7 മണിക്ക്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇ സി ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് 8 മണിക്ക്. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അക്ഷരകളരി വേനൽ അവധി ക്യാമ്പ് 9 മണിക്ക്. മാനാഞ്ചിറ ഖാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള 10 മണിക്ക്. ടൗൺഹാളിൽ കെ വി വിജേഷ് അനുസ്മരണത്തിന്റെ ഭാഗമായി നാടകോത്സവം സൗഹൃദ സംഗമം നാടകം ഗോപാലൻ അടാട്ട് 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. ചാലപ്പുറം കേസരി ഭവനിൽ തപസ്യ സുവർണോത്സവത്തിന്റെ ഭാഗമായി പഴയകാല പ്രവർത്തകരുടെ സംഗമം ഉദ്ഘാടനം കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി 10 മണിക്ക് നിർവഹിക്കുന്നു.

ചുറ്റുവട്ടം. ചുറ്റുവട്ടം സമാപിച്ചു. ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 40 മിനിറ്റ് വൈകിയോടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന ബാക്കി എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
3: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിൻ്റെയും ബഹുമുഖ

സംവിധാനത്തിൻ്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ

0: ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെൻറ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ് ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും KCBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെൻറ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിൻ്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രക്ഷേപണത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരി

0: ജയ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിൻ്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാപഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः कृष्णप्रसादोपाध्यायः आर्थिकविषयिकया मन्त्रिपरिषदसमित्या अस्मै विपणनसत्राय 14 ग्रैष्मिकसस्यानां MSP न्यूनतमसमर्थनमूल्यानि वर्धयितुम् अनुमोदितम्. नवदेहल्यां केन्द्रीयमन्त्रिसभासभायाः अनन्तरं प्रसारमाध्यमान् सम्बोधयन् सूचनाप्रसारणमन्त्री अश्विनीवैष्णवः अवदत् यत् अनेन निर्णयेन उत्पादकेभ्यः तेषाम् उत्पादानां कृते लाभप्रदं मूल्यं सुनिश्चितं भविष्यतीति.
2: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन LMT.
1: अस्य सत्रस्य विपणनकालाय ग्रैष्मिकसस्यानां न्यूनतम समर्थन मूल्यानां वृद्धिं स्वीकृत्य नवदेहल्यां केन्द्रीयमन्त्रिसभायाः निर्णयः देशे कोटिशः खाद्यप्रदायकेभ्यः स्वोत्पादानां उचितं लाभप्रदञ्च मूल्यं प्राप्नुयात् इति सुनिश्चितं करिष्यतीति प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तम्. प्रधानमन्त्री नरेन्द्रमोदी श्वस्तनादारभ्य अस्य मासस्य 20 UAE, नेदरलैण्ड, स्वीडन, नॉर्वे, इटली इत्येतेषां देशानां यात्रायां भविष्यति. विदेशमन्त्रालयस्य सचिवः CB जॉर्जः सूचितवान् यत् पञ्चराष्ट्राणां भ्रमणस्य प्रथमपादे श्रीमोदी UAE अध्यक्षं शेख मोहम्मद बिन जायद अल नह्यान इत्यनेन सह मिलिष्यति. सः अवदत् यत् उभावपि नेतारौ द्विपाक्षिकविषयेषु विशेषतः ऊर्जासहकारे परस्परहितस्य क्षेत्रीय अन्ताराष्ट्रिय विषयेषु च विचारविनिमयं करिष्यतः. अद्य नवदेहल्यां ब्रिक्स विदेशमन्त्रिमण्डलस्य द्विवार्षिकं सम्मेलनम् आरभ्यते.

0: सम्मेलनस्य अध्यक्षः विदेशमन्त्री एस जयशंकरः भविष्यति। ब्रिक्स देशानां विदेशमन्त्रिणः सदस्यराष्ट्राणां प्रतिनिधिदलप्रमुखाश्च अस्यां सभायां भागं ग्रहीष्यन्ति। केन्द्रीय अन्वेषण विभागः NEETUG 2026 इति परीक्षायाः विषये अभिकथित अनियमिततायाः प्रश्नपत्रस्य अनियमिततया प्रकाशनेति विषये च पञ्च अभियुक्तान् गृहीतवान्। प्रकरणस्य पञ्च अभियुक्ताः जयपुरतः त्रयः, एकैकौ गुरुग्राम नाशिकतः, अन्ये अनेके च शंकिताः सम्प्रति परीक्षमाणाः सन्ति। असम सर्वकारः अस्य मासस्य षड्विंशे दिनांके राज्य विधानसभायां यूनिफॉर्म सिविल कोड UGCC इति समान नागरिक संहिता विधेयकं प्रवर्तयिष्यति। मुख्यमंत्री हिमंत बिश्व शर्मा इत्येषः मुख्यमंत्री रूपेण द्वितीय कार्यकालस्य प्रथम मंत्रिसभायाः अध्यक्षतां कृत्वा प्रसार माध्यमान् संबोधयन् घोषणैसा अकरोत्। सर्वकारेण केन्द्रीय अन्वेषण विभागस्य CBI इत्यस्य निर्देशकाय प्रवीण सूद इत्यस्मै एकवर्षस्य विस्तारः दत्तः। उत्तरप्रदेशे धूलि प्रभञ्जनेन सह विद्युत प्रभञ्जनेन वृष्ट्या च गत चतुर्विंशतिहोरासु त्रिचत्वारिंशत् जनाः मृताः। भदोही मण्डले सर्वाधिकाः 15 जनाः मृताः इति सूचनास्ति। पश्चिमबंग सर्वकारेण आलुकं, पलाण्डुः, फल, शाकानि, तैलबीजादिभिः सह अन्यधान्यानि आवश्यकोत्पादेभ्यश्च अन्ताराज्यस्तरेषु आवागमनाय सर्वे प्रतिबन्धाः उपाहरिताः। अन्ते प्रियाः श्रोतारः क्रीडावार्तायाम्, IPL इति क्रिकेट क्रीडायां गतरात्रौ रायपुरे रॉयल चैलेंजर्स बेंगलुरु दलेन कोलकाता नाइट राइडर्स इति दलं 6 पराजितम्। अद्य सायं 7:30 धर्मशालायां पंजाब किंग्स मुंबई इंडियंस इत्येते दले पुनः क्रीडिष्यतः इति वार्ताः।
1: आकाशवाणी कोझिकोड।
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
3: ആധുനിക സമൂഹത്തിന്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് ഭൗമ പ്രതിസന്ധി. ജൈവ അജൈവ ലോകത്തിന്റെ അദ്ഭുത സാന്നിധ്യം പലമട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിന്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത്, പ്രകൃതി സൗഹൃദ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് മനുഷ്യന്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിന്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ്ഫോർഡ് ജോയിന്റ് ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് PB സാജൻ.
4: നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല. അറിവുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ദൂരത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറുമൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതിനെ ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനാണെന്ന് ഇപ്പൊ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെട്ടിട നിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന്റെ 40% കാരണക്കാരാണ്. കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന കെട്ടിട നിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദമായുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടിയായാലും അതുപോലെ തന്നെ ആഞ്ഞിലി മരമായാലും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചു

0: ഉപയോഗിച്ചു കൊണ്ടുള്ള മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അത് എത്രയോ കാലം 200, 300, 400 വർഷം നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു.
1: ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും. പി ബി സാജൻ തുടരുന്നു.
0: ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് 100, 150 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും, എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിട നിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാട് നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ, ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട്, വീടിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ, നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ, വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. പ്ലാസ്റ്റിക് ഒരുപാട് VOC വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ പുറന്തള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും, അതേസമയത്ത് രണ്ടാമത് ഉണ്ടാവുന്നില്ല. ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി. ഈ തടി വളരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, ആ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡയോക്സൈഡാണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ 40% കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വയ്ക്കുമ്പോൾ ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്കിണങ്ങുന്ന വീടുകൾ എന്നുള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെട്ടുകല്ല് വെട്ടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, മണലെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
1: പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ.
2: എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിതഗൃഹങ്ങളാക്കി മാറ്റാം? വീടുകൾ പ്രധാനമായും ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം, ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിതഗൃഹ ചിന്തയുടെ ഭാഗമാണ്. അതുപോലെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു, വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച്. പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തു നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും, അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കി

0: പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ 60-70 ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ 60-70 ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു 30-40 ഡിഗ്രി താപനില കൂടി വേണ്ടുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം, അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലെ കാര്യങ്ങൾ, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിയും, അതിന് ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അതിൽ ബാബു വെങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം വീട് CWRD നടത്തിയിട്ടുള്ള, അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും മറ്റും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. CWRD നടത്തിയതിനുള്ള അസസ്മെൻറ്റിൽ കാണുന്നത്, പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കര എന്ന് പറയുന്ന കൃഷിഭാഗം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ അവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാരണം, ഊർജ്ജം വളരെ ചെലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം, പുരപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗൃഹമാക്കി മാറ്റാൻ കഴിയും. ആഗോളതാപനവും അത് കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ്, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ ഈ ഹരിതഗൃഹവാദങ്ങളെന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ ആ കാർബൺ ആഗിരണം ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിന് കൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിതഗൃഹങ്ങളെന്നുള്ള ആശയം.
1: പ്രകൃതിയുടെ ഭാഗമായ ജൈവലോകം അത്ഭുതങ്ങളുടെ കൂടി ലോകമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആർത്തിയുടെ പരിണിത ഫലമായി ദുരന്തങ്ങളുടെ രൂപത്തിൽ നാം തിരിച്ചടികൾ നേരിടുന്നുമുണ്ട്. ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവി വർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: നിർവഹണ സഹായം ഷിബിൻ കെ.
3: ആരോഗ്യം അമൂല്യം. പ്രമേഹ രോഗികളിലെ പാദസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു PC.
4: പ്രമേഹത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ശ്രദ്ധാപൂർവമായ പരിചരണം ആവശ്യമായതുമായ ഒന്നാണ് ഡയബറ്റിക് ഫുഡ്. വളരെ ചെറിയ ഒരു മുറിവ് പോലും അപകടാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. പ്രമേഹം രോഗികളുടെ നാഡീഞരമ്പുകളെ പ്രതികൂലമായി ബാധിക്കുന്നത് മൂലം കാലുകളുടെ സ്പർശനശേഷി കുറയുകയും മുറിവ് പറ്റുന്നത് രോഗി അറിയാതെ പോവുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം വഴി കാലുകളിലെ രക്തയോട്ടം കുറയുന്നതിനാൽ മുറിവ് ഉണങ്ങാൻ വൈകുകയും എളുപ്പത്തിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥ രോഗിയുടെ കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ഇത്തരം അപകടാവസ്ഥകളെ തടയേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിനായി നാം ദിവസേന എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. കാലുകൾ എല്ലാ ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും മുറിവോ

0: നിറംമാറ്റമോ ഉണലുകളോ ഉണ്ടോ എന്ന് നോക്കുക. കാൽപാദത്തിൻ്റെ അടിഭാഗം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നതിന് ഒരു കണ്ണാടി ഉപയോഗിക്കാം. എന്തെങ്കിലും മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടണം. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കാലുകൾ കഴുകി വൃത്തിയാക്കുക. വൃത്തിയാക്കിയ ശേഷം കാലുകൾ നന്നായി തുടച്ച് ഉണക്കണം. നനവ് പൂർണ്ണമായും നീക്കണം. വിരലുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയാക്കുന്നതിന് മൃദുവായ തുണിയോ സ്പോഞ്ചോ ഉപയോഗിക്കാവുന്നതാണ്. കാലിലെ നഖം സ്ട്രെയ്റ്റായി, അതായത് നേർരേഖയിൽ വിരലുകളുടെ അറ്റം വരെ നിർത്തി വെട്ടി സൂക്ഷിക്കണം. നഖം തീരെ ചെറുതായി വെട്ടുന്നത് കുഴിനഖം വരാനുള്ള സാധ്യത കൂട്ടുന്നു. വൃത്തിയുള്ള ഉണങ്ങിയ സോക്സുകൾ ധരിക്കുക. സോക്സ്, ഷൂസ്, ചെരുപ്പ് ഒക്കെ ധരിക്കുന്നതിന് മുൻപ് അവയ്ക്കുള്ളിൽ മറ്റു വസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. രാത്രിയിൽ കാൽപാദം തണുക്കുന്നുവെങ്കിൽ സോക്സ് ധരിക്കാവുന്നതാണ്. ഒരിക്കലും ചെരുപ്പിടാതെ നടക്കാതിരിക്കുക, അത് വീടിനുള്ളിലായാൽ പോലും. ശരിയായ വലുപ്പത്തിലുള്ള ഷൂസും ചെരുപ്പും മാത്രം ഉപയോഗിക്കുക. പാദരക്ഷകൾ തിരഞ്ഞെടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് വഴി പാകമായ വലുപ്പത്തിലുള്ളവ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാലുകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനായി ഇരിക്കുമ്പോൾ പാദങ്ങൾ ഉയർത്തി വയ്ക്കുകയോ ഇടയ്ക്കിടെ കാലുകൾ ഇളക്കുകയോ ചെയ്യാവുന്നതാണ്. പുകവലി ശീലമുള്ളവർ നിശ്ചയമായും പുകവലി ഒഴിവാക്കണം. കാലുകളിലെ ആണിയോ അരിമ്പാറയോ പോലുള്ള എന്തു പ്രശ്നമായാലും ഒരിക്കലും സ്വയം ചികിത്സിക്കാൻ പാടുള്ളതല്ല. എല്ലാറ്റിലുമുപരി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരിയായ നിലയിൽ നിലനിർത്തണം. അതിനുവേണ്ടി ചിട്ടയായ ആഹാരക്രമം, വ്യായാമം, നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകളുടെ ഉപയോഗം എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: പ്രമേഹ രോഗികളിലെ പാദസംരക്ഷണം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു പി.സി.

0: ماتيريا كويس.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: നാരായണി.
1: ആഹാ, നാരായണി ചേച്ചി, എന്ത് ചെയ്യാ?
2: ഞാൻ വീട്ടമ്മയെ.
1: അപ്പോ ചോദ്യം ഇതാണ്, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1891 തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ.
2: പണ്ട് പഠിച്ചത്
1: ഓർമ്മകളൊക്കെ നമുക്ക് പുറത്തെടുക്കാം. 1891 മലയാളി മെമ്മോറിയലിന് ശേഷം 1896 ഒരു ഈഴവ മെമ്മോറിയൽ ഇതുപോലെ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്?
2: ഇതിനൊരു ക്ലൂ തരാമോ?
1: ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്.
2: ഡോക്ടർ കൽപ്പു ആണോ?
1: ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. സന്തോഷമായോ? നമുക്കും സന്തോഷം. കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിലും ഉത്തരം പറഞ്ഞതിലും ഒക്കെ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കുക.
2: ഓക്കെ,
1: താങ്ക് യു. തിരുവിതാംകൂറിലെ ജാതി വിവേചനത്തിനെതിരെയും ഈഴവർക്ക് വിദ്യാഭ്യാസ സർക്കാർ ഉദ്യോഗ ആവശ്യങ്ങൾക്കായി 1896 നടന്ന ഐതിഹാസിക സമരമായ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് സാമൂഹിക നവോത്ഥാന നേതാക്കളിലൊരാളായ ഡോക്ടർ പൽപ്പുവാണ്. ഇംഗ്ലണ്ടിൽ നിന്നും വൈദ്യശാസ്ത്രം പഠിച്ചിട്ടും ജാതിയുടെ പേരിൽ തിരുവിതാംകൂറിൽ ജോലി നിഷേധിക്കപ്പെട്ട ഡോക്ടർ പൽപ്പു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നു. 1891 മലയാളി മെമ്മോറിയലിന്റെ മാതൃകയിൽ ഈഴവർ അനുഭവിക്കുന്ന അവശതകളും മനുഷ്യാവകാശ നിഷേധങ്ങളും ഉൾക്കൊള്ളിച്ച് 13176 പേർ ഒപ്പിട്ട നിവേദനം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഡോക്ടർ പൽപ്പുവാണ്. സാമുദായിക സമത്വത്തിന് വേണ്ടി രൂപം കൊണ്ട SNDP യോഗത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു ഡോക്ടർ പൽപ്പു. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ദിവ്യ ഞാറക്കാട്ട്.

0: 캐리어 퀴즈.
1: ആകാശവാണി കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ May 15 വൈകുന്നേരം 5 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 8547-630-1139. മറ്റൊരു നമ്പർ 9495-675-95. അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ May 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 degree PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-999-669. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842422275. IHRDO സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബന്ധപ്പെടണം.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ സമാപിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 4-ാം ദിവസം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5-ാം ദിവസം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എച്ചിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി

0: യെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലെബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുൾ

0: കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലെബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: KC വർഗീസ് ആലപിച്ച ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം KV ജോബ്.

0: നിങ്ങൾ കേട്ടത് കെ സി വർഗീസ് ആലപിച്ച ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം കെ വി ജോബ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: പള്ളിമേടയിൽ കൊച്ചച്ചൻ നീട്ടിയ ഓവൽ ടിൻ കുടിക്കാതെ ഇത്തിരി നീക്കിവെച്ചിട്ട് ഉണ്ണിച്ചക്കൻ ചോദിച്ചു, അച്ഛൻ എന്നോട് സത്യം പറയണം, പാണ്ഡ്യാലക്കൽ സേവിയുടെ മകന്റെ ശവം ഇപ്പോഴും ആ കുഴിയിൽ തന്നെയുണ്ട. അതുവരെ ഉണ്ടായിട്ടില്ലാത്ത പകപ്പോടെ കൊച്ചച്ചൻ ഉണ്ണിച്ചക്കനെ തറപ്പിച്ചു നോക്കി. എന്തു മറുപടി പറയണമെന്ന ആലോചനയിലായിരുന്നു അച്ഛൻ. ഇപ്പ അങ്ങനെയൊരു സംശയമായിട്ട് വരാൻ എന്താണ് കാര്യം? കൊച്ചച്ചന്റെ സ്വരത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. പരാതി കിട്ടിയിട്ടുണ്ട്, ആ ശവം അവിടുന്ന് മോഷണം പോയിട്ട് അച്ഛനത് രഹസ്യമായി വച്ചിരിക്കുകയാണെന്ന്. ആരാണ് പരാതിക്കാരൻ? ആദിപ്പ അച്ഛനോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സെമിത്തേരിയിൽ പരിശോധിക്കാനുള്ള ഉത്തരവുമായി ഞാൻ വൈകിട്ട് വന്നോളാം. ഉണ്ണിച്ചക്കൻ പോകാൻ എണീറ്റതും കൊച്ചച്ചൻ അയാളുടെ കൈ പിടിച്ചു.
4: സാറേ, എന്നെ കുഴപ്പത്തിലാക്കരുത്, വികാരിയച്ഛൻ ധ്യാനത്തിന് പോയിരിക്കുകയാണ്, വന്നിട്ട് പോരെ.
3: സെമിത്തേരിയിൽ ഊരും പേരും ഈമായവും ആറൈപ്പിയും ഇല്ലാത്ത പഴയ കുരിശു കുത്തിവെച്ച പുത്തനായി കൂനകൂട്ടിയ കുഴിമാടത്തിനു മുമ്പിൽ ഉണ്ണിച്ചക്കൻ നിന്നു. പിന്നിൽ വല്ലാതെ വിഷമിച്ചെന്തു ചെയ്യണമെന്നും പറയണമെന്നും അറിയാതെ ഓരോ കാലിൽ ഭാരമിറക്കിവെച്ച് ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ കൊച്ചച്ചനും. ഉണ്ണിച്ചക്കൻ ഇത്തിരി മാറി നിന്ന കുഴിവെട്ടിയെ വിരൽഞൊടിച്ചു വിളിച്ചു, മൺകൂന തോണ്ടാനായി ആംഗ്യം കാണിച്ചു. കുഴിവെട്ടി അനുമതിക്കായി കൊച്ചച്ചന്റെ മുഖത്തേക്ക് നോക്കി. കൊച്ചച്ചൻ ഉണ്ണിച്ചക്കനെ ദയനീയമായി നോക്കിയിട്ട് പറഞ്ഞു,
4: സാറേ, കഴിയുമെങ്കിൽ ഇതൊഴിവാക്കണം, പ്ലീസ്.
3: ഇതിപ്പോ തോണ്ടിയ ഇരുചെവി അറിയില്ല, വൈകിട്ട് ഞാൻ ഉത്തരവുമായി വന്നാൽ എല്ലാവരും അറിയും, പത്രത്തിൽ പാടവും വരും. കൊച്ചച്ചൻ നിസ്സഹായതയോട് കുഴിവെട്ടിയെ നോക്കി തലയാട്ടി. തലേന്നത്തെ മഴയിൽ കുഴി ഈർത്തിരുന്നു. പത്തു നിമിഷം കൊണ്ടത് തുറക്കപ്പെട്ടു. ഉണ്ണിച്ചക്കൻ പ്രതീക്ഷിച്ചിരുന്നതുപോലെ കുഴിയിലൊരു ചെറു ശവപ്പെട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്ന ശവശരീരം ആരാണ് അപഹരിച്ചത്? കൊച്ചച്ചനും അതറിയില്ലായിരുന്നു.
4: സാറേ, ഇത് രേഖയാക്കരുത്.
3: കുഴിയിന്ന് ശവം പോകുന്നത് നിസ്സാരകാര്യമായിട്ട് അച്ഛന് തോന്നണുണ്ടോ? കൊച്ചച്ചൻ കാലുപിടിക്കാനും കെഞ്ചാനുമൊക്കെ തയ്യാറായിരുന്നു. ഈ ലോകത്തിന്റെ രീതികളോട് പൊരുത്തപ്പെടാത്ത ഒരാളെപ്പോലെ ഉണ്ണിച്ചക്കൻ കൊച്ചച്ചനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കുഴിവെട്ടിയോട് കുഴിമൂടാനായി കയ്യാങ്ക്യം കാണിച്ച് കടന്നുപോയി. രാത്രിയാകുവോളം ബാവുക്കുട്ടി സ്രാങ്ക് ഉണ്ണിച്ചക്കനെയും കാത്ത് ലോഡ്ജിലിരുന്നു. ഇനി അയാൾ വരാനേ പോകുന്നില്ലെന്ന തോന്നലുണ്ടായപ്പോൾ സ്രാങ്ക് വീട്ടിലേക്ക് പോയി. പുലരിവട്ടം വീഴുന്ന നേരത്ത് വാതിൽ മുട്ടുന്ന സ്വരം കേട്ടപ്പോ കസേരയിലിരുന്നുറങ്ങിപ്പോയ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. ഇത്തിരി നീളമേറിയ തുകൽപ്പെട്ടിയുമായി വന്ന മനുഷ്യൻ റിസപ്ഷനിസ്റ്റ് നീട്ടിയ രജിസ്റ്ററിൽ പേരും വിവരങ്ങളും എഴുതി. മണിയടികേട്ട് ഉറക്കം തീരാതെ ഗോണിച്ചോട്ടിൽ നിന്ന് കൂട്ടുവായിട്ടുകൊണ്ടുവന്ന സഹായിയായ പയ്യൻ ഒന്നാം നിലയിലെ മുറിയിലേക്കെത്തിക്കാനായി അപരിചിതന്റെ തുകൽപ്പെട്ടി എടുക്കാൻ തുനിഞ്ഞതും അയാൾ ആ കൈ തട്ടി നീക്കിയിട്ട് താൻ എടുത്തോളാമെന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് പയ്യന്റെ പിന്നാലെ മുകൾനിലയിലേക്കുള്ള മരഗോപണി കയറി. മുകൾനില

0: യിലെ മുറിയിലേക്ക് കയറിയതും അയാൾ വാതിലടച്ചു. അകത്തുനിന്ന് താക്കോലിട്ട് പൂട്ടുന്ന സ്വരം കേട്ട പയ്യൻ ഗോവണിച്ചോട്ടിലെ ഇരുണ്ട മൂലയിൽ പാതിയാക്കി നിർത്തിയ ഉറക്കത്തിലേക്ക് മടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചാരിവച്ചിരുന്ന പൂമുഖവാതിൽ തുറന്ന് വളരെ കരുതലോടെ ഒരാൾ ഗോവണി നടന്നു കയറുന്ന സ്വരം കേട്ടുവെങ്കിലും ഉറക്കം പൂർത്തിയാക്കാനുള്ള കൊതിയാൽ പയ്യനെണീക്കാനോ നോക്കാനോ തുനിഞ്ഞില്ല. പിന്നീടെപ്പോഴോ വലിയൊരപകടം നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ലോഡ്ജിലുള്ളവർ നിരത്തിലേക്കിറങ്ങി ഓടുന്ന സ്വരമുയരാൻ തുടങ്ങി.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് മെയ് 14 ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പിറന്നാൾ ദിനം. ലളിതഗാനശാഖയ്ക്ക് മികച്ചതും കനപ്പെട്ടതുമായ സംഭാവനകൾ അർപ്പിച്ച കോഴിക്കോട് നിലയത്തിന്റെ ലളിതഗാനശേഖരത്തിൽ നിന്ന് ഒരു ഗാനം. കെ. രാഘവൻ ചിട്ടപ്പെടുത്തി പാടിയ ഈ ഗാനം രചിച്ചത് കുഞ്ഞുമൊയ്തീൻ പള്ളത്തുകട.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഹംസധ്വനി രാഗം വളരെ പരിചിതമായ ഒരു രാഗമാണ്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, കാകളിനിഷാദം എന്നീ സ്വരസ്ഥാനങ്ങളുള്ള ഹംസധ്വനി ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യമാണ്. വളരെ പ്ലസൻ്റായ, വളരെ ഒരു ആനന്ദദായകമായ രാഗമായതുകൊണ്ട് ആയിരിക്കാം കച്ചേരികൾക്ക് ആദ്യം പാടുന്നത്. ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കൃതി മുത്തുസ്വാമി ദീക്ഷിതരുടെ വാതാപി ഗണപതി എന്നുള്ള കൃതി തന്നെയാണ്. ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ ഹംസധ്വനിയിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രാഗ പരീക്ഷണങ്ങളിലൂടെ ചലച്ചിത്ര രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനാണ് ശ്രീ ശരത്. ഹംസധ്വനി രാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ക്ഷണക്കത്തിൽ തന്നെ ആ നാദം എന്ന ചടുലമായ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ശ്രീ ശരത് ഒരു ഗാനം ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട്.

0: കൃഷിദീപം.
1: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് മെയ് 14 ആരംഭിക്കും. കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0787243566. മെയ് 24 ശേഷം പുതിയ രജിസ്ട്രേഷൻ സ്വീകരിക്കുകയില്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് ലഭ്യമാക്കുക. വിവിധ വിളകൾക്ക് വളങ്ങളും മരുന്നും നോൺ അയോണിക് അഡ്ജോയിന്റ് ചേർത്ത്, അതായത് സിലിക്ക അധിഷ്ഠിതമായത് ചേർത്ത് തളിക്കാനായി നിർദ്ദേശിക്കാറുണ്ട്. ഇത് ലായനി ഏതു പ്രതലത്തിലാണോ തളിക്കുന്നത് അവിടെ നന്നായി പരക്കുന്നതിനാണ് നോൺ അയോണിക് അഡ്ജോയിന്റ് ചേർക്കുന്നത്. സ്പ്രേ ചെയ്ത ലായനി സാധാരണഗതിയിൽ തളിരിലകളിലും ഇളം ഇലകളിലും വെള്ളം പിടിക്കാതെ കണികകളായി ഇരിക്കുകയും അവ ചെറിയ കാറ്റിൽ തന്നെ ഇലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇതുമൂലം വിളകൾക്ക് പോഷക ഘടകങ്ങളുടെ ആഗിരണം കുറയുന്നു. കീടകുമിൾ നാശിനികളായ ജീവാണുക്കളുടെ പ്രവർത്തനം ഗണ്യമായി കുറയാനും ഇത് കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പ്രയോഗിക്കുന്നവയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനുമാണ് നോൺ അയോണിക് അഡ്ജോയിന്റ് ചേർക്കുന്നത്. അതുകൊണ്ടുതന്നെ 1 ലിറ്റർ സ്പ്രേ ലായനിയിൽ 4 മില്ലി നോൺ അയോണിക് അഡ്ജോയിന്റ് എന്ന തോതിൽ ചേർത്ത് വേണം വിളകൾക്ക് തളിച്ചുകൊടുക്കാൻ.

0: കൃഷിദീപം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ എം ജി ശ്രീകുമാർ പാടിയ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം മുത്തോല കൊട്ടാരം. ഗാനശില്പികൾ ഭരണിക്കാവ് ശിവകുമാർ, മുരളി സിത്താര.

0: Times, Trump in China on three-day visit to hold Xi talk on Iran war and trade. The Times of India writes, dealmaker and dragon, Trump seeks to do business with Beijing. The Hindu, in its editorial title, Testing Troubles, writes that leaks and breaches have destroyed the National Testing Agency's credibility. The K. Radhakrishnan Committee, which was constituted to recommend reforms in the examination process, recommended restructuring of the NTA and creating strong institutional linkages with state and district authorities in order to produce a secure test administration apparatus. And finally, the Times of India writes, in a rare and emotional moment during proceedings linked to passive euthanasia, the Supreme Court praised the family of Harish Rana for donating his corneas and heart valve after permission was granted to withdraw life support, observing that his life continues in others through the noble act. And with that, it's back to you, Saira.
1: Thanks, Subhadra. And now before we end the bulletin, the headlines once again. Two-day meeting of BRICS foreign ministers to begin in New Delhi today. Assam government to introduce Uniform Civil Code Bill in State Assembly on 26th of this month. India bans export of sugar until September this year to cool domestic prices. West Bengal government lifts all restrictions on interstate movement of potato, onion, fruits, vegetables, food grain and other essential commodities. Heavy rain and dust storm leaves 60 people dead across Uttar Pradesh. Praveen Sood gets 1 year extension as CBI director. And Virat Kohli slams record 9th IPL century as Royal Challengers Bengaluru beat Kolkata Knight Riders by 6 wickets in Raipur. For details of these stories and more, log on to our website www.newsonair.gov.in and NewsOnAir app. And with that, we end the morning news. Have a great day.
2: Agashavani, Kozhikode.
3: ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ
4: കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആർട്ട് കഫേയിൽ നിങ്ങൾക്ക് കേൾക്കാം കലാസാഹിത്യ രംഗങ്ങളിൽ ഉജ്ജ്വല സാന്നിധ്യങ്ങളായിരുന്ന മൺമറഞ്ഞ ചില പ്രശസ്തർ പങ്കുവച്ച പ്രക്ഷേപണാനുഭവങ്ങൾ.
5: എൻ്റെ ചില ചെറുകഥകളും ഏകാംഗങ്ങളും ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് മദിരാശ റേഡിയോ നിലയത്തിൽ നിന്നാണ്. എൻ്റെ നാടൻ പ്രേമം എന്ന നോവലിൻ്റെ നാടകാവിഷ്കരണവും നടാടെ നടത്തിയത് അവിടെ വെച്ച് തന്നെ.
4: സർഗാത്മകമായ എഴുത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ നിറഞ്ഞു നിന്ന പ്രകാശ സാന്നിധ്യമായിരുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾ.
5: റേഡിയോ പ്രക്ഷേപണത്തിനുള്ള മാറ്റർ തയ്യാറാക്കുന്നതിൽ അനുഷ്ഠിക്കേണ്ട സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചോ സമയനിയന്ത്രണത്തെക്കുറിച്ചോ അക്കാലത്ത് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോ നാടകം എന്ന സാഹിത്യ വിഭാഗം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് ദശാബ്ദങ്ങൾ കൊണ്ടാണല്ലോ. എൻ്റെ ഒരു ചെറുകഥ റെക്കോർഡ് ചെയ്യാൻ ആദ്യമായി സ്റ്റുഡിയോയിൽ പ്രവേശിച്ചപ്പോൾ എനിക്കുണ്ടായ പരിഭ്രമവും പതർച്ചയും ഞാനിപ്പോഴും ഓർക്കുന്നു. കയ്യിൽ നിന്നു വീണാൽ എടുക്കാം, വായിൽ നിന്നു പോയല്ലേ വീണാൽ എന്ന പഴഞ്ചൊല്ല് റേഡിയോ പ്രഭാഷണങ്ങൾക്കാണ് ഏറ്റവും പറ്റുക. ടേപ്പിൽ അത് മായ്ച്ചു കളയാനുള്ള സാങ്കേതിക സൗകര്യമുണ്ടെങ്കിൽ കൂടി ആശയങ്ങളും വാക്കുകളും ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുക തന്നെ ചെയ്യും. പിന്നെ പോസിൻ്റെ നിർത്തലിൻ്റെ പ്രശ്നമാണ്. അത് 4-5 സെക്കൻഡുകളിലേറെ നിന്നാൽ അപാകത തോന്നും, കൂടുതലായാൽ കുഴപ്പം തന്നെ. വായനയിൽ എവിടെയെങ്കിലും അല്പം പിഴച്ചാൽ പിന്നെ തുടരെ തുടരെ അസ്വാസ്ഥ്യമായി, അങ്കലാപ്പായി, അവസാനം അപകട മേഖലയിലെത്തിയൊന്നും വരാം. കോഴിക്കോട് ആകാശവാണി നിലയം ആരംഭിച്ച കാലത്ത് ഞാൻ യൂറോപ്പിലായിരുന്നു. 1951 ഞാൻ കോഴിക്കോട്ട് മടങ്ങിയെത്തി. റേഡിയോയിൽ ചില പരിപാടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ചെറുകഥ പ്രഭാഷണം മുതലായവ. യാത്രാവിവരണവും ഉണ്ടായിരുന്നു. അവയെല്ലാം എഴുതി വായിക്കുന്നതിന് വലിയ പരിശീലനമൊന്നും ആവശ്യമില്ലായിരുന്നു. സമയക്ലിപ്തത മാത്രം പരിപാലിക്കണം. അന്ന് ഞങ്ങളുടെ അഖില മലബാർ കേന്ദ്ര കലാസമിതി പ്രവർത്തനങ്ങൾ ക്ഷേമമായി നടന്നു വന്നിരുന്ന കാലമാണ്. കോഴിക്കോട്ട് റേഡിയോയിൽ നിന്ന് ഒരു നാടകം പ്രക്ഷേപണം ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്ക് കിട്ടി. 1 മണിക്കൂർ നാടകമാണെന്നാണ് എൻ്റെ ഓർമ്മ. റേഡിയോ നാടകരചയിതാവ് ഞാൻ തന്നെ. ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തും നാടകരംഗങ്ങളിലും അതിപ്രശസ്തരായിത്തീർന്ന പലരും അന്ന് കേന്ദ്ര കലാസമിതി വഴി നാടകങ്ങളിലെ നടീനടന്മാരായിരുന്നു. സ്റ്റേജിൽ വെച്ച് അഭിനയ വൈദഗ്ധ്യത്തിന് കൂടെ കൂടെ കൈയടി വാങ്ങാറുള്ള നടന്മാർ റേഡിയോ നാടകക്കൂട്ടിൽ വീർപ്പുമുട്ടിപ്പോയി. സ്റ്റേജിൽ വെച്ച് ചിലപ്പോൾ ഡയലോഗ് മറന്നു പോയാലും ചില ആംഗ്യങ്ങൾ കൊണ്ടും കാര്യമൊപ്പിക്കാം, അല്ലെങ്കിൽ

0: അണിയറക്കോണിൽ മറിഞ്ഞു നിൽക്കുന്ന പ്രോംപ്റ്റർ പുള്ളിയുടെ വായന രക്ഷയ്ക്കെത്തും. ഇവിടെ റേഡിയോയിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാവും വായന. വെറുതെ അങ്ങനെ വായിച്ചാൽ ഫലിക്കാതെ പോവും. പിന്നെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് എപ്പോൾ തുടങ്ങണമെന്ന് ശരിക്കും അറിയാതെ പോയാൽ ദീർഘമായ ശ്മശാന നിശബ്ദത റേഡിയോ ശ്രോതാക്കളെ വഴിതെറ്റിക്കും. റേഡിയോയിൽ ഒരു 10 സെക്കൻഡ് സൈലൻസ് പോലും ഒരു യുഗം പോലെ അനുഭവപ്പെടും. ഞങ്ങൾ എത്രയോ റിഹേഴ്സലുകൾ നടത്തിയിട്ടും നടീനടന്മാർക്ക് സ്റ്റേജിൽ വെച്ച് നടത്തി പരിശീലിച്ച വൈകാരികത്വം വരുത്താൻ ഉപയോഗപ്പെടുത്തിയ വിദൂര നോട്ടങ്ങളും ദീർഘമായ പോസുകളും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രക്ഷേപണ വിദ്യ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പ്രക്ഷേപണ പരിപാടികൾക്കുള്ള സമയവും വിഷയങ്ങളുടെ വൈവിധ്യവും റേഡിയോ ജനപ്രീതിക്ക് മാത്രമല്ല ജനകീയ പ്രഭുതയ്ക്കുള്ള ഒരു മാധ്യമമായും തീർന്നിട്ടുണ്ട്. കോഴിക്കോട് നിലയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്? പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും വിജ്ഞാന വിതരണ മാധ്യമങ്ങളും സംഗീത സാഹിത്യ പ്രകടനങ്ങളും വിനോദവിലാസങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി ഇത് വളർന്നിരിക്കുന്നു. റേഡിയോ ജീവിതത്തിൻ്റെ ഒരവശ്യ ഘടകമായി ജനത അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതാണല്ലോ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നുള്ള ആകാശവാണിയുടെ മുദ്രാവാക്യവും.
1: ചേരമാൻ പെരുമാൾ, കേരളവർമ്മ പഴശ്ശിരാജ എന്നീ ചരിത്രാഖ്യായികകളിലൂടെ ശ്രദ്ധേയനായ കപ്പന കൃഷ്ണമേനോൻ പങ്കുവച്ച ഏതാനും ഓർമ്മകൾ.
2: റേഡിയോ സ്റ്റേഷൻ കോഴിക്കോട്ട് വന്ന ആഴ്ചയിൽ തന്നെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്കൊരു കത്ത് കിട്ടി. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സമയം രാത്രി 8 മണിക്കായിരുന്നു. ഞാൻ 7:30 തന്നെ അവിടെ ചെന്നു. പ്രഭാഷണം മലയാളത്തിലായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞാൻ മലയാളത്തിലായിരുന്നു അത് തയ്യാറാക്കിയിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അത് ഇംഗ്ലീഷിലാണെന്ന് അവർ പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് അത് ഇംഗ്ലീഷിലാക്കാൻ തുടങ്ങി. അന്ന് റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോട്ട് ബിഷപ്പിൻ്റെ വകയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു. അത് ഫ്രഞ്ചുകാരുടെ സ്ഥലത്തും ആയിരുന്നു. ആ കാലത്ത് കോഴിക്കോട്ട് ചില ഭാഗങ്ങൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ പോയപ്പോൾ ഇന്നുള്ളതുപോലെ പ്രത്യേക മുറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ ഡയറക്ടറുടെ മുറിയും പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ മുറിയും ബ്രോഡ്കാസ്റ്റ് മുറിയും എല്ലാം ഒന്നായിരുന്ന മട്ടിലാണ് കണ്ടത്. ആ മുറിയിലുള്ള ഒരു മേശയിലുണ്ടായിരുന്ന മൈക്കിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഞാൻ പ്രഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഇന്ന് ആ സ്ഥിതിയെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റേഷൻ സ്വന്തമായ കെട്ടിടത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഗംഭീരമായ മറ്റൊരു കെട്ടിടവും കൂടി ഉത്ഭവിച്ചിരിക്കുന്നു. അന്നത്തെയും ഇന്നത്തെയും കെട്ടിട സൗകര്യത്തിൻ്റെ സ്ഥിതി വ്യത്യാസം കൊണ്ട് മാത്രം റേഡിയോ സ്റ്റേഷൻ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ്. കോഴിക്കോട്ട് പട്ടണത്തിലും പരിസരങ്ങളിലും റേഡിയോ ഇല്ലാത്ത ഒരൊറ്റ വീടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. റേഡിയോ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും സമയം നോക്കി ശ്രദ്ധിക്കാറുമുണ്ടെന്നും കാണാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത്. ഒരിക്കൽ ഞാൻ മിഠായി തെരുവിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഞാൻ അൻസാരി പാർക്കിന് അടുത്തെത്തിയപ്പോൾ ഒരു പുതിയ സംഗീത പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ നടത്തം തുടർന്നു. എന്നാൽ ആ പ്രോഗ്രാം മുഴുവനും തടസ്സം കൂടാതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. ഇരുഭാഗങ്ങളിലെ വീടുകളിലും ഷോപ്പുകളിലും അതേ പ്രോഗ്രാം തന്നെയായിരുന്നു പാടിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്ന് റേഡിയോ പ്രോഗ്രാമിലുള്ള ജനങ്ങളുടെ സംതൃപ്തിയുടെ ഡിഗ്രി കണക്കാക്കാൻ സാധിക്കുന്നതാണ്. റേഡിയോവിൻ്റെ പരമോദ്ദേശം തന്നെ അതാണല്ലോ. അത് സാധിപ്പിക്കുന്നു എന്നുള്ള ബഹുമതി ഇവിടെയുള്ളവർക്ക് അവകാശപ്പെടാവുന്നതാണ്.
1: നടനും നാടക പ്രവർത്തകനുമായ കുഞ്ഞാണ്ടിയുടെ ശബ്ദം ഓർമ്മ.
3: ആകാശവാണിയുടെ കോഴിക്കോട്ട് നിലയം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ നിലയവുമായി നിരന്തരമായ ബന്ധം തുടരാൻ അവസരമുണ്ടായ ഒരു നാടക കലാകാരനാണ് ഞാൻ. റേഡിയോ നാടകങ്ങളിൽ മാത്രമല്ല, ആകാശവാണി രംഗത്ത് അവതരിപ്പിച്ച മിക്കവാറും എല്ലാ നാടകങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ കണക്ക് നോക്കുമ്പോൾ സുമാർ 160 റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നത് പുളകപ്രദമായ ഒരനുഭവമായിരുന്നു. ആ അന്തരീക്ഷത്തിന് തന്നെ വല്ലാത്തൊരു വശ്യതയും ഉണ്ടായിരുന്നു. റിഹേഴ്സലെന്ന് പറഞ്ഞാൽ വളരെ കാര്യഗൗരവമുള്ള സംഗതിയായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങും, 1 മണിവരെ തുടരും. പിന്നീട് 2 മണിക്ക് ശേഷം പലപ്പോഴും രാത്രി 8 മണിവരെ റിഹേഴ്സൽ നീണ്ടു നിൽക്കും. ആർക്കും ഒരു മുഷിപ്പും തോന്നിയിരുന്നില്ല. അന്നത്തെ

0: നാടക പ്രക്ഷേപണം ലൈവായിട്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ട് കേൾവിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു പതിവ്. റെക്കോർഡിംഗ് സമ്പ്രദായം ഇല്ല. ഇഫക്റ്റുകളും സീൻ ചേഞ്ചുകളുമൊക്കെ നാടകം നടക്കുന്നതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറോ അനൗൺസറോ രണ്ടുപേരും സഹകരിച്ചോ കൊടുക്കും. ഒന്നാമത് പ്രക്ഷേപണം ചെയ്ത നാടകത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും പന്തികേടുകളുണ്ടായി. നാടകം നേരിട്ട് അപ്പടി വായുവിലേക്ക് വിടുകയാണെന്ന ബോധം മനസ്സിൽ ബലപ്പെട്ടതായിരുന്നു അതിന് കാരണം. തെറ്റുവരുത്താതിരിക്കാനുള്ള ദൃഢനിശ്ചയവും അതിസൂക്ഷ്മതയും പല തെറ്റുകളും പറ്റാൻ കാരണമായി. അങ്ങനെ അബദ്ധം പറ്റുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. റെക്കോർഡ് ചെയ്യാതെ ലൈവായി നാടകം പ്രക്ഷേപണം ചെയ്യുന്നത് രസകരവും സാഹസികവുമായ ഒരനുഭവമാണ്. നടീനടന്മാർ ഒരു വെല്ലുവിളിയായി അതിനെ സ്വീകരിക്കാറുമുണ്ട്. ലൈവായി നാടകം അവതരിപ്പിക്കുന്നതിന് ചില കുഴപ്പങ്ങളുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു പുരാണ നാടകം പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്. ഇതിവൃത്തം മഹാഭാരതം. പല മികച്ച നടീനടന്മാരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അഭിനയക്കാരുടെ കൂട്ടത്തിൽ. അതിൽ ഒരു പ്രഗത്ഭ നടൻ താൻ പറയേണ്ടതായ ഒരു സംഭാഷണ ഭാഗം നല്ല ഗൗരവത്തോടെ തന്നെ പറഞ്ഞു മറ്റേ കഥാപാത്രമായി അഭിനയിക്കുന്ന നടൻ്റെ മുഖത്തേക്ക് അതേ ഗൗരവത്തോടെ തെല്ലിട നോക്കി നിന്നു, സ്റ്റേജ് നാടകത്തിൽ ചെയ്യുന്നതുപോലെ. പക്ഷേ തൻ്റെ സംഭാഷണം മുഴുവിച്ചിരുന്നില്ല. അടുത്തു നിന്ന ആൾ അദ്ദേഹത്തെ ആംഗ്യം കാണിച്ചുകൊണ്ട് ബാക്കി ഡയലോഗ് പറയണമെന്ന് സൂചന കൊടുത്തു. എന്നാൽ എതിർ നടൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്ത് സ്ക്രിപ്റ്റിൽ നോക്കിയപ്പോൾ താൻ പറയേണ്ട വരികൾ കണ്ണിൽപ്പെട്ടില്ല. ഉടനെ തന്നെ സഹനടൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നമ്മുടെ നടൻ ഉടൻ പറഞ്ഞു, യെസ് യെസ്, താങ്ക് യു. വിദ്യാസമ്പന്നനായ ആ നടൻ നല്ല ഇംഗ്ലീഷ് ശൈലിയിൽ അതും പറഞ്ഞ് അദ്ദേഹം മഹാഭാരതത്തിലെ കഥാപാത്രത്തിൻ്റെ മലയാള സംഭാഷണം തുടരുകയും ചെയ്തു. സാധാരണ സ്ക്രിപ്റ്റിൽ ചിരിക്കേണ്ടതായ ഭാഗത്ത് ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്ന് എഴുതിയ ശേഷം ഹാ എന്ന അക്ഷരം മൂന്നോ നാലോ എഴുതിയിട്ടുണ്ടാവും. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചിരിക്കുന്നതിന് പകരം അദ്ദേഹം ഹ ഹ ഹ എന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് എനിക്ക് സംഗതി പിടിയിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റിലേക്ക് നോക്കി. ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഹ ഹ ഹ എന്ന മൂന്നക്ഷരങ്ങൾ. ആ ചിരിയാണ് ഞാനും ശ്രോതാക്കളും കേട്ടത്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രസിദ്ധരായ നാടകകൃത്തുക്കളുടെ നാടകത്തിൽ അഭിനയിക്കാനും കേരളത്തിലെ പ്രമുഖരായ നടീനടന്മാരെ പരിചയപ്പെടാനും അവസരം സൃഷ്ടിച്ചിരുന്ന കോഴിക്കോട് ആകാശവാണിയോട് എൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കുന്നു.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് കെ ദാക്ഷായണി. പി പി ശ്രീധരനുണ്ണിയുടെ വരികൾ. പാലാ സി കെ രാമചന്ദ്രൻ്റെ സംഗീതം.

ലളിതഗാന പരിപാടിയിൽ ഇനി മീര പ്രേമാനന്ദ പാടിയ ഗാനം കേൾക്കാം. സുരേഷ് കുമാറിൻ്റെ വരികൾ, ഹരിപ്പാട് KP N പിള്ളയുടെ സംഗീതം.

കെ പി ഉദയഭാനു, കെ ദാക്ഷായണി, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയത് ചിത്രം സ്വപ്നം. ഗാനശില്പികൾ ബാലമുരളി, സലിൽ ചൗധരി.

സുവർണ മലരുകൾ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദൂരം അരികെ. ഒ എൻ വി കുറുപ്പിൻ്റെ ഭാവന, ഇളയരാജയുടെ സംഗീതം.

കാമം ക്രോധം മോഹം. യേശുദാസും ബേബി സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഈ ചിത്രത്തിൽ ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾ, ശ്യാമിൻ്റെ ഈണം.

ജസ്റ്റിസ് രാജ ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി പനിനീർ മഴ ഈ ചിത്രത്തിൽ വാണി ജയറാമും സംഘവും പാടിയ ഗാനം. വയലാറിൻ്റെ വരികൾ എം കെ അർജുനൻ്റെ ഈണം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാട്ടിൻ്റെ പാലാഴി, ഈ ചിത്രത്തിൽ ചിത്ര, അപർണ, രാജീവ് എന്നിവർ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, സുരേഷ് മണിമലയുടെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കുറഞ്ഞ

0: വേണോ? അതും ആപ്പിലൂടെ. ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
4: ബുദ്ധു, നിർത്ത്.
3: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
4: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
3: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
1: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
3: കൂൾ ആകൂ.

0: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 റാങ്കിങ്ങിൽ കോഴിക്കോട് ഒന്നാമത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം. ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് കോഴിക്കോട്. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 റാങ്കിങ്ങിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവും എന്ന അഭിമാനകരമായ നേട്ടമാണ് കോഴിക്കോട് ജില്ല കരസ്ഥമാക്കിയത്. ജലശക്തി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള ശുചിത്വ വകുപ്പിന്റെ അംഗീകാരം ഗ്രാമീണ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനും നൽകുന്നതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത്. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസി പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രാകേഷ് ഇടി, KAS.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ എന്നറിയപ്പെടുന്നത്. 2025 സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ ശുചിത്വ സർവേയിൽ കോഴിക്കോട് ജില്ല കേരള സംസ്ഥാനത്ത് ഒന്നാമതും തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ നമ്മളെ പ്രാപ്തരാക്കിയ ചില ഘടകങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ ജില്ലയിൽ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി നടന്നു വരുന്ന മാലിന്യ ശേഖരണ സംവിധാനവും അതിനെ MCF കളിൽ എത്തിച്ച് കൃത്യമായി തരംതിരിച്ച് ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മിഷന്റെ ഫണ്ടോടുകൂടിയിട്ട് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ വഴിയും ആപ്പ് വഴിയും ശുചിത്വത്തെക്കുറിച്ച് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി നമ്മുടെ ജില്ലയിൽ നടപ്പാക്കിയതിന് ശേഷമുണ്ടായ മാറ്റത്തെക്കുറിച്ച് പൊതുജനങ്ങൾ നൽകിയിട്ടുള്ള ഫീഡ്ബാക്കുകളും കോഴിക്കോട് ജില്ലയെ മുന്നിലെത്താൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ MCF നിർബന്ധമായും ഒരു അടിസ്ഥാന സൗകര്യമായി ഒരുക്കേണ്ടതുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരം സൗകര്യങ്ങളില്ലാത്ത 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും ഈ ഒരു സൗകര്യങ്ങളുടെ അഭാവത്തിലും മറ്റുള്ള പ്രൈവറ്റ് ഏജൻസികളുടെ സഹായത്തോടുകൂടി വീട് വീടാന്തരമുള്ള മാലിന്യ ശേഖരണ സംവിധാനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ജില്ലയ്ക്ക് റാങ്ക് നേടിത്തരുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ വിവിധ മേഖലകളിൽ IEC അഥവാ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ജില്ലയെ ഈ ഒരു റാങ്കിങ്ങിലേക്ക് മുന്നിലെത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ മേഖലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കരുത്ത് പകരുന്നതാണ്.
0: ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധപ്പെട്ട വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറുക, തുറസ്സായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുക, വാതിലിനും ജനലിനും

0: അടുത്തു നിൽക്കാതിരിക്കുക, പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടിമിന്നലുള്ള സമയം വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യേണ്ടതാണ്. മിന്നലിന്റെ ആഘാതത്താൽ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയ ആഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം. ഇവരെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വൈദ്യ സഹായത്തിന് എത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ജാഗ്രതാ നിർദ്ദേശവുമായി രാജേഷ് CS, മലപ്പുറം ADM ആൻഡ് ജില്ലാ കളക്ടർ ഇൻചാർജ്.
1: കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഇടിമിന്നലേറ്റ് 4 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. 2026 വർഷത്തിൽ മാത്രം ഇടിമിന്നൽ മൂലം ജില്ലയിൽ 6 പേർ മരണപ്പെട്ടു. ഇനിയും അപകടകാരികളായ ഇടിമിന്നലുകളോട് അവഗണനയും അശ്രദ്ധയും തുടരരുത്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇനി പറയുന്നവ അടിയന്തരമായി ശ്രദ്ധിക്കുക. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസ്

0: മായി രാജേഷ് സി എസ്, മലപ്പുറം എ ഡി എം ആൻഡ് ജില്ലാ കളക്ടർ ഇൻചാർജ്.
1: കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഇടിമിന്നലേറ്റ് 4 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. 2026 വർഷത്തിൽ മാത്രം ഇടിമിന്നൽ മൂലം ജില്ലയിൽ 6 പേർ മരണപ്പെട്ടു. ഇനിയും അപകടകാരികളായ ഇടിമിന്നലുകളോട് അവഗണനയും അശ്രദ്ധയും തുടരരുത്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇനി പറയുന്നവ അടിയന്തരമായി ശ്രദ്ധിക്കുക. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക. വൈദ്യുത ഉപകരണങ്ങളോടെയുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഒരു കാരണവശാലും നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുടെ യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറുകൾ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് യാതൊരു കാരണവശാലും പോകരുത്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങി പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടൻ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ ഒരു കാരണവശാലും നിൽക്കരുത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും.
0: കോഴിക്കോട്ട് വിദ്യാർത്ഥികൾക്കാവശ്യമായ നോട്ട്ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി പഠനോപകരണങ്ങളെല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാകാൻ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡ് ഒരുക്കിയ മേളയിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ രണ്ടു നിലകളിലായി എല്ലാ ഇനങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയും വിധം സെൽഫ് സർവീസ് സംവിധാനമാണ് ഒരുക്കിയത്. ബാഗ് ഹൗസ്, അംബ്രല കോർണർ, ത്രിവേണി നോട്ടുബുക്കുകളുടെ ഗാലറി, മറ്റു പഠനോപകരണങ്ങൾ എന്നിവ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. മുതലക്കുളത്തെ രണ്ട് മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റുകൾക്ക് പുറമെ ജില്ലയിലെ 10 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 10 സ്കൂളുകളിൽ അഡ്മിഷൻ കാലങ്ങളിലും അധ്യയന വർഷാരംഭത്തിലും മാർക്കറ്റ് കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തും. അടുത്ത മാസം 15 വരെ നീളുന്ന മേളയിൽ എല്ലാ പഠന സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങളുമായി കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ പി കെ അനിൽകുമാർ വാർത്താ തരംഗിണിയോട്.
2: അധ്യയന വർഷാരംഭത്തിലുണ്ടാവുന്ന കൃത്രിമമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൺസ്യൂമർ ഫെഡ് അതിവിപുലമായ പദ്ധതികളുമായിട്ടാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. സംസ്ഥാനത്താകെ 500 സ്റ്റുഡൻസ് മാർക്കറ്റുകളാണ് ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 50 സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കും. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ 10 സ്റ്റുഡൻസ് മാർക്കറ്റുകളും, അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ സഹകരണ സംഘങ്ങൾ നടത്തുന്ന 30 സ്റ്റുഡൻസ് മാർക്കറ്റുകളും, കൂടാതെ സ്കൂളിൽ ഒരു സ്കൂൾ മാർക്കറ്റ് എന്ന ഉദ്ദേശത്തോടുകൂടി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് എല്ലാവിധ സാധനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് 10 അടക്കം 50 സ്റ്റുഡൻസ് മാർക്കറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനമായിരിക്കും. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനവും മുതലക്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. 10 മുതൽ 40% വിലക്കുറവ് ഇവിടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ പഠനോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ പ്രത്യേകത. അതും വിലക്കുറവിൽ ഗുണമേന്മയോടുകൂടി. ഇപ്പം മുതലക്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് 2 നിലകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ബാഗ്, കുടകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയും. കുട്ടികളും രക്ഷിതാക്കളും കുടുംബസമേതം എത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും. മുകളിലത്തെ നില ശീതീകരിച്ച നിലയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെയും യഥേഷ്ടം നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ സാധനങ്ങൾ എടുക്കാൻ കഴിയും. ഇവിടെ എത്തുന്ന കുട്ടികളും രക്ഷിതാക്കളും സംതൃപ്തരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടും ഏറ്റവും പുതിയ മോഡലുള്ള സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ടും കുട്ടികൾ സംതൃപ്തരാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഗുണമേന്മയോടുകൂടി വിലക്കുറവ് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് രക്ഷിതാക്കളും സംതൃപ്തരാണ്. മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റിലെത്തുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംതൃപ്തരായി തിരിച്ചു പോകുന്നു എന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്.

0: തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പി സുശീല പാടിയ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം മകനെ നിനക്കുവേണ്ടി. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിലാണ് ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും

0: അറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യാത്തത് വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂടുകൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവേ ഉള്ള താപനില. ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി

0: തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നാല് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ച് വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പം ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ

0: അക്കാദമിയോ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. കോൺഗ്രസിന്റെ നിയുക്ത MLA മാരോട് തിരുവനന്തപുരത്തെത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നുച്ചയ്ക്ക് ചേർന്നേക്കും. യോഗത്തിൽ പങ്കെടുക്കാൻ VD സതീശൻ അടക്കം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് A20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഇർത്തിഷാം ആദമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മാലദ്വീപും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന്റെ 60-ാം വാർഷിക വേളയിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം നേതാക്കൾ വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ വേഗത്തിലാക്കുക, ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുക, പ്രാദേശിക കറൻസികളിൽ വ്യാപാര ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. അസം നിയമസഭയിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2-ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിവാഹപ്രായം, ബഹുഭാര്യത്വം, അനന്തരാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതപരമായ ആചാരങ്ങൾ ബില്ലിന്റെ പരിധിക്ക് പുറത്തായിരിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഗോത്രസമൂഹങ്ങളെ

നിർദ്ദിഷ്ട നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറും. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് സിബിഐക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്നും സ്റ്റാലിൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പഴം, പച്ചക്കറി, എണ്ണക്കുരുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ ഉൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന ചരക്കുനീക്ക നിയന്ത്രണങ്ങൾ പശ്ചിമബംഗാൾ ഗവൺമെന്റ് നീക്കം ചെയ്തു. നിയന്ത്രണങ്ങൾ കാരണം കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ച സാഹചര്യത്തിലാണ് നടപടി. ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറാനും ഗവൺമെന്റ് തീരുമാനിച്ചു. അഴിമതികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്ന് മുഖ്യമന്ത്രി സുവീന്ദു അധികാരി വ്യക്തമാക്കി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി. പഞ്ചാബ് നേരിടുന്ന കാർഷിക വെല്ലുവിളികളും വിള വൈവിധ്യവൽക്കരണവും ചർച്ച ചെയ്ത യോഗത്തിൽ സംസ്ഥാനത്തെ കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്രവും പഞ്ചാബും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. ഭൂഗർഭ ജലനിരപ്പ് സംരക്ഷിക്കാൻ നെൽകൃഷിക്ക് പകരം പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, മക്കച്ചോളം എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈബ്രിഡ് നെൽവിത്തുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനും നിർദ്ദിഷ്ട സീഡ് ബിൽ 2025 കമ്മിറ്റിയിൽ പഞ്ചാബിന് പ്രാതിനിധ്യം നൽകാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നത് വരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതിക്കും മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും ഈ നിരോധനം ബാധകമല്ല. കൂടാതെ അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കയറ്റുമതികളെയും നിലവിൽ വിതരണത്തിന് നീക്കിക്കഴിഞ്ഞ ചരക്കുകളെയും നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യശ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാലാവധി നീട്ടുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും UAE തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്കായി പുറപ്പെട്ട സംഘം വനമേഖലയിൽ അകപ്പെട്ടു. സംഘത്തെക്കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. തിരച്ചിൽ ശക്തമാക്കി വനം വകുപ്പ്. 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് കുടുങ്ങിയത്.

പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളഴുത്താമ്പൊറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. മലമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിലെ റിട്ടയേർഡ് അറ്റൻഡറാണ്. വീടിന് സമീപത്ത് പുലർച്ചെയോടെയാണ് കാട്ടാനാക്രമിച്ചത്. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ പ്രദേശത്ത് തെരുവുനായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:24. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സിബിഐ അന്വേഷണം

ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. ന്യൂഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അല്പം മുൻപ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത്. 11 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പല തലങ്ങളിലെ ചർച്ചകൾക്കും സമവായ നീക്കങ്ങൾക്കും ഒടുവിലാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരിൽ നിന്ന് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ന്യൂഡൽഹിയിൽ രാവിലെ ചേർന്ന അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ശിരസാവഹിക്കുമെന്ന് മുമ്പ് പലവട്ടം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും AICC പിന്തുണ നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ SJയശങ്കർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2025 നവംബർ 10 ചുവപ്പുകോട്ടയ്ക്ക് സമീപം ട്രാഫിക് ജംഗ്ഷനിൽ വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തിലെ മുഖ്യ ആസൂത്രകനും പ്രതിയുമായ ഉമറുൽ നബി ചാവേർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. അൽഖയ്ദയുമായി ബന്ധപ്പെട്ട ഖസ്വത്തുൽ ഹിന്ദ് എന്ന ഭീകര സംഘടനാ പ്രവർത്തകനായിരുന്നു ഇയാൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, ഡിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാര കയറ്റുമതിക്ക് സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതി നടത്താം. മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും നിരോധനം ബാധകമല്ല. NEET UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യശ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും.
ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ

0: സി വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും യു എയും തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6,80,00,000 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത്.
1: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6,711 അയൽക്കൂട്ട അംഗങ്ങൾ വേനൽ മധുരത്തിന്റെ ഭാഗമായി. 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സ്വർണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽക്കുമായി വീക്കെൻഡ് ബാച്ചിനും 6 പ്ലസ് ടു വരെ വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ബാച്ചിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കെഎസ്ആർടിസി ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. പരിചയസമ്പന്നരായ കന്നഡ സംസാരിക്കാൻ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്സവ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader.

0: തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി V.D. സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം V.D. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ V.D. സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പർവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പർവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് V.D. സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി S.ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ

0: നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है. आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है.
0: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തു പറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ.
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ, 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സാർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എൻ്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: സർ, ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും.

0: വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിലവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
1: ക്രൂരമായ സത്യം. അതിന് അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
0: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീം, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കണമെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്കൂ പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
4: ഞാനും
2: അച്ഛൻ.
3: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങേരുടെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിൻ്റെതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. Let her try the best. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോൾ ആയിരുന്നല്ലേ. ദേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കെ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞാ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സാർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കും സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സാർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സാർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സാർ. അവൾ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങള്.
3: യെസ്, എൻ്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു.

0: അൺഫോർച്ചുനേറ്റ്ലി ഞാനിന്ന് ന്യായാധിപൻ്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
0: മതി. സ്റ്റോപ്പ് ഇറ്റ്.
1: സോറി,
0: എന്റെ മുൻകൂർ അനുമതിയില്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഐ സേ.
1: സർ, പക്ഷേ
0: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: ആ, തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 8 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏ ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാൻ ഇവിടെയുള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു.

0: ആ കുട്ടി വരില്ലേന്ന്.
1: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
2: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
0: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
2: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
0: ദേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
2: എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ. അപ്പൊ ശരി അച്ഛാ.
0: ശരി ശരി ശരി. വണ്ടിയെടുക്ക്, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുകൊണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തുനിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട, എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ്

0: ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മരയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ?
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ, ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
1: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്നു നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
0: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
1: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
0: എന്തുപറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
1: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായി

ായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ത തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: ഏ, പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താൻ ആരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാർ വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാർ ഇപ്പൊ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക്

0: ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടില് ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ടുകളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണ് മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ ഈ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം

0: അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപസ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ, സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടിൽ?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം? മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്?
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വെച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുക.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാണ്? അച്ഛനെയും കാണുന്നില്ലല്ലോ ഇവിടെ.
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം, ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുന്നു പറഞ്ഞാ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണ്?

0: മനുഷ്യനെ കൊണ്ട്
1: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ് താ, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
0: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിത് അറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
1: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എൻ്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
2: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
1: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെന്നാണ് സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
2: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെക്കുറിച്ച് പറയുന്നത്?
1: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
2: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
1: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ചലച്ചിത്രഗാനം കേൾക്കാം. ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: Chinese President Xi Jinping is underway in Beijing. Iran war, global energy crisis, tariffs, trade tensions, Taiwan and artificial intelligence are likely to dominate the agenda. Earlier in his opening remarks, President Xi called for China and the US to be partners, not rivals. In his opening remarks, US President Trump described his Chinese counterpart as a great leader and said the relationship between the two superpowers will be better than ever before. The US President arrived in Beijing last evening for the high-stakes summit with Chinese President. The US President has brought along several top business and technology executives on his visit to China. Among the prominent executives accompanying the President are NVIDIA CEO Jensen Huang, Apple CEO Tim Cook, Tesla and SpaceX chief Elon Musk. In badminton, India's PV Sindhu and top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the quarterfinals of Thailand Open with impressive victories today. Two-time Olympic medalist Sindhu defeated Denmark's Amalie Schultz in women's singles. World number 12 Sindhu will now face reigning world champion Akane Yamaguchi of Japan in the quarterfinals. In men's singles, 7 seed Lakshya Sen defeated Chinese Taipei Su Li Yang to enter the last 8. Meanwhile, top seeded Indian men's doubles pair Sattvik and Chirag defeated Malaysia's Brian Jeremy Gunting and Mohammad Haikal to book their place in the last 8. News just in. Election Commission today announced Special Intensive Revision, SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. The states are Andhra Pradesh, Arunachal Pradesh, Haryana, Jharkhand, Karnataka, Maharashtra, Manipur, Meghalaya, Mizoram, Nagaland, Odisha, Punjab, Sikkim, Tripura, Telangana and Uttarakhand. The UTs are NCT of Delhi, Chandigarh and Dadra and Nagar Haveli and Daman and Diu. And now before we end the bulletin, the headlines once again. India asserts BRICS expected to play a constructive role amid global uncertainty and economic challenges. Two-day BRICS foreign ministers meeting begins in New Delhi. India and UAE set to take bilateral ties to next level during Prime Minister Narendra Modi's visit to Abu Dhabi tomorrow. Congress leader V.D. Satheesan to be Chief Minister of Kerala. Home Minister Amit Shah says India has emerged as a global leader and first responder in disaster management. US President Donald Trump and Chinese President Xi Jinping hold crucial talks in Beijing. And in badminton, India's PV Sindhu and men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter quarterfinals of Thailand Open. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവിത സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
2: അസംബന്ധ സ്വപ്നങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങുകയാണ് റസ്കോൾനിക്കോവ്. ചന്ത, വേശ്യാലയം, തെരുവ്, പുറന്തള്ളപ്പെടുന്ന പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ എല്ലായിടത്തുമില്ലേ? ഒരു കൊലയാളിയായ നിക്കോവ് വിഭ്രമാകാശങ്ങളിലൂടെ തെന്നിത്തെറിക്കുകയാണ്. പലിശക്കാരിയെ അയാൾ കൊന്നത് ദാരിദ്ര്യവും അനീതിയും പണിതുയർത്തിയ ആദർശ കൊടുമുടിക്കു മുകളിൽ നിന്നാണ്. ശിക്ഷ അയാളെ അലട്ടുന്നില്ല, പക്ഷെ കുറ്റം അത് നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ റഷ്യൻ തലസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിൽ 19-ാം നൂറ്റാണ്ടിലാണ് കാലാതിവർത്തിയായ ഈ കഥ നടക്കുന്നത്. റസ്കോൾനിക്കോവിൻ്റെ സ്വപ്നങ്ങളിലെ ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.

0: മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ അവരെ നിങ്ങൾക്കറിയുമോ?
1: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
0: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
1: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
0: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
1: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം വലിയ അട്ടം കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം, ചക്രവർത്തിയാവാം.

0: അവിടെ തന്നെ അങ്ങ് നിന്നു കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ. ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങ് പിണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നാണം തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുമോ? തരുവോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ, സുന്ദരൻ.
1: പോക്കറ്റിൽ കാണും. നിന്റെ പേരെന്താണ്?
0: ദുക്ലീഡ.
1: കൊള്ളാം. ദുശ്ശലയുടെ അനിയത്തി ദുക്ലീഡ.
0: അവിടുത്തെ പേരെന്താ?
1: പേരയ്ക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിനൊരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമിഹിൻ വിവരിച്ചത് ഈ കണ്ണാടിക്കൊട്ടാരത്തെക്കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? ഓ ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കിത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമറ്റോവല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ ചായ വേണോ സാർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്. ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? എനിക്കാണെങ്കിൽ തല ഉറയ്ക്കുന്നുമില്ല, മനസ്സൊട്ടും നിലക്ക് നിൽക്കുന്നില്ല. ആ, അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
2: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
2: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
2: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
2: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
2: ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്, ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
2: നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
2: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
2: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
2: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെ കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
2: എനിക്കെന്താ ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

0: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ കേൾക്കാം. ആദ്യഗാനം ഗുലാം അലിയും കവിതാകൃഷ്ണമൂർത്തിയും പാടിയത്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആന്റണി എന്ന ചിത്രത്തിൽ കപിൽ കപിലൻ പാടിയത്. ജ്യോതിഷ് ടി കാശിയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
4: അതും ആപ്പിലൂടെ?
3: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം ബോഗൻവില്ല എന്ന ചിത്രത്തിനു വേണ്ടി മേരി ആൻ അലക്സാണ്ടർ, സുഷിൻ ശ്യാം എന്നിവർ പാടിയ ഗാനം. വിനായക ശശികുമാറിന്റെ വരികൾ, സുഷിൻ ശ്യാമിന്റെ ഈണം.

0: अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
1: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഇണമിട്ട് യാസിർ, എലിസബത്ത് രാജു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോഡിഗാർഡ്.

0: അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഇരിങ്ങൽ ദാസനും സംഘവും അവതരിപ്പിക്കുന്ന ചുവട് കളിപ്പാട്ട് കേൾക്കാം.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
4: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
5: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
4: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
5: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
6: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചെസ് എന്ന

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഏക് ദുജേ കെ ലിയേ എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയത്. ആനന്ദ് ബക്ഷിയുടെ വരികൾ, ലക്ഷ്മികാന്ത് പ്യാരലാലിൻ്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഷാബിർ അഹമ്മദ്, ഇക്കാസിംഗ് എന്നിവർ വരികളൊഴുകി എഴുതി, തനിഷ്ക് ബാഗ്ചി ഈണമിട്ട്, ഉദിത് നാരായൺ, മൊണാലി താക്കൂർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂലി നമ്പർ 1.

0: ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: കഹോന പ്യാർ ഹേ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും അൽക്ക യാഗ്നിക്കും സംഘവും പാടിയ ഗാനം കേൾക്കാം. സവാൻകുമാർ താക്കിന്റെ വരികൾ, രാജേഷ് റോഷന്റെ ഈണം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പി രമ പാടിയത്, രചന പി ശ്രീധരനുണ്ണി, സംഗീതം കെ കുഞ്ഞിരാമൻ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ

0: marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Benchmark domestic equity indices surged over 1% today, led by broad-based buying across most sectors. The Sensex gained 790 points to close at 75,399. And that is the end of this news bulletin.
1: ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. ഒന്നാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും രണ്ടാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും രണ്ടാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RMBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം, ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ

0: സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 കമ്പോള വിലനിലവാരവും കാലാവസ്ഥയും, 7:35 വനിതാവേദി, 8:00 ദിൽ സേ ദിൽ തക്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം, നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. നിർവഹണം ജയ CR. നിർവഹണ സഹായം ഷിബു MJOS മച്ചാട്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം, മായൻകുട്ടി സുല്ലമി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ചങ്ങമ്മുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത, ആലാപനം അപർണ സത്യനാഥ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, ജോയ്സ് പെരേര സംസാരിക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം, 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 സുവർണമലരുകൾ, 9:30 ഇശൽമാല, 10:00 NHM റേഡിയോ ഹെൽത്ത്, 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം, നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. 2:15 തുടർ നാടകം, 2:30 ഗസൽ. 4:45 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 KP മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും അവതരിപ്പിക്കുന്ന കോൽക്കളി. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോള വിലനിലവാരവും കാലാവസ്ഥയും, 7:35 യുവവാണി, മലയാള ഭാഷയുടെ രാജശില്പി, തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചുള്ള ചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം, നാടകം മൗനസാക്ഷി, രചന സംവിധാനം വിനോദ് ബാബു H, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: वैश्विक अनिश्चितताया आर्थिक समाह्वानानां च मध्ये वृक्षदेशा रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्र मोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नेतुं सज्जते स्तः। कांग्रेस दलस्य नेता वी डी सतीशन वर्यः केरलम् राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു എ ഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
1: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
3: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31-ന് വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിൽ ചുമതലകൾ വഹിച്ച സതീശൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണർ

0: സംസ്ഥാനത്ത് സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
1: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
1: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച്

0: നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു എ ഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. സമൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.

0: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു. RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.
2: അല്പസമയത്തിനകം വയലും വീടും, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ട ധനം നമുക്ക് അധ്വാനത്തിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ പ്രപഞ്ചത്തിലെ സകല സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കാറില്ല. സമയം ആരെയും കാത്തിരിക്കാറില്ല. എന്നാൽ സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം കാത്തിരിക്കും. അതിനാൽ നാളെയെ കാത്തു നിൽക്കാതെ ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുക. ഓരോ സെക്കൻഡിനും അതിൻ്റെതായ വിലയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. അതിനു മുൻപ് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മഞ്ഞൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ അത്യുത്തമമാണ്. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളി പ്രധാനമാണ്. അത് ശരീരകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ മഞ്ഞളിന്റെ ഗുണങ്ങൾ നിരവധിയാണ്. എന്തിനാണ് മഞ്ഞളിനെ പറ്റി ഇത്രയധികം പറയുന്നത് എന്നാവും അല്ലേ? ഇന്ന് നമുക്ക് മഞ്ഞളിന്റെ കൃഷി രീതിയെക്കുറിച്ചും എങ്ങനെ അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദീപ, മഞ്ഞൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ അനുയോജ്യമായ കാലാവസ്ഥയും ക്ലൈമറ്റും ആണല്ലേ?
2: മഞ്ഞൾ കൃഷി നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. സാധാരണഗതിയിൽ ചൂടുള്ളതും അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ളതും ആയിട്ടുള്ള മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് മിതമായും വളരുന്ന സമയത്ത് സമൃദ്ധമായും മഴ ആവശ്യം വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് മഴ ഉണ്ടാവാതിരിക്കുകയും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്.
1: അതനുസരിച്ച് നടാനുള്ള സമയം ഇപ്പോഴാണ്.
2: അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്.
1: മഞ്ഞൾ നടാൻ വേണ്ടി നടീൽ വസ്തുവായിട്ട് അതിന്റെ റൈസോംസ് ആണ്.
2: റൈസോം അല്ലെങ്കിൽ പ്രകന്ധങ്ങൾ പറയുന്ന ഭാഗമാണ് നമ്മൾ മഞ്ഞൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇത് രണ്ടു തരത്തിലുള്ള പ്രകന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് മദർ റൈസോം അല്ലെങ്കിൽ മാതൃകാന്ഡം, പിന്നെ ഫിംഗർ റൈസോം, ലഘു പ്രകന്ധങ്ങൾ എന്നും അതിന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള വിത്തുകളും നമുക്ക് നടുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക്

0: പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ലതും കാര്യങ്ങളുണ്ടോ ഈ നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ?
1: നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ രോഗകീടബാധയില്ലാത്ത മുഴുപ്പുള്ള പകന്തങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുർക്കുമിൻ എന്ന സംയുക്തമാണ് മഞ്ഞളിനെ ഏറ്റവും ഉപയോഗപ്രദമാക്കുന്നത്. അതിൻ്റെ ഔഷധ മൂല്യവും കറികൾക്ക് നൽകുന്ന നിറവും രുചിയും മണവുമെല്ലാം ഈ കുർക്കുമിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ഇനങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉത്തമം.
0: അപ്പൊ ഈ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ കാര്യം ചോദിക്കും.

0: ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപാദനശേഷി കൂടുതലുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള മഞ്ഞളിനങ്ങളും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത കാന്തി, ശോഭ, വർണ്ണ, സോന എന്നിവയും കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇതിന് അത്യുൽപാദന ശേഷിയും ഗുണമേന്മയും ഏറെയുണ്ട്. അതുപോലെ തന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത IASR പ്രഭ, പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം എന്നിവയൊക്കെ തന്നെ വളരെ ഗുണമേന്മയുള്ളതും നടാനായി ഉപയോഗിക്കാവുന്നതുമാണ്.
1: നല്ല നടീൽ വസ്തു വേണമെങ്കിൽ അതിന്റെ സംഭരണം നല്ലതാവണമല്ലോ. നമ്മൾ സംഭരിച്ച് വെക്കുന്ന മഞ്ഞളല്ലേ അടുത്ത വർഷം നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: മഞ്ഞളിന് നല്ല ബീജ അങ്കുരണ ശേഷി ഉറപ്പുവരുത്തുന്നതിന് തണലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് സംഭരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മുഴുത്തതും രോഗബാധ ഇല്ലാത്തതുമായ വിത്ത് വേണം സംഭരിക്കാനായി തിരഞ്ഞെടുക്കാൻ. 20 gram സീഡോമോണാസ് 1 liter വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി അതിൽ 30 minutes വിത്ത് മുക്കി വെച്ച ശേഷം തണലത്ത് ഉണക്കിയെടുത്താണ് നമ്മൾ സംഭരിക്കേണ്ടത്. ഇതിനായി തണലുള്ള സ്ഥലങ്ങളിൽ കുഴികൾ എടുത്ത് നമുക്ക് വിത്ത് സംഭരിക്കാവുന്നതാണ്. കുഴിയുടെ അടിഭാഗത്ത് ചാണകവും ചെളിയും കൊണ്ട് മെഴുകി അതിന്റെ മുകളിൽ 5 cm ഖനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് അതിനുശേഷം അതിന്റെ മുകളിൽ പ്രകന്ധങ്ങൾ അടുക്കി വെച്ച് നമുക്ക് ഇത് സംഭരിക്കാവുന്നതാണ്. ഇത് സംഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴി മുഴുവൻ നടക്കാതെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം വേണം നമ്മളിത് തെങ്ങോല കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയ പലകൾ കൊണ്ടോ മൂടി വയ്ക്കാൻ. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സംഭരിക്കാനായി തണലുള്ള സ്ഥലങ്ങളിൽ, നിരപ്പായ സ്ഥലങ്ങളിൽ മൂടിയിട്ട് വേണമെങ്കിലും സംഭരിക്കാവുന്നതാണ്. കുറച്ച് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംഭരിക്കാവുന്നതാണ്.
1: സംഭരിച്ച മഞ്ഞൾ നടുന്നതിന്റെ മുന്നേ നമ്മൾ അതിനെ പരിചരണം വല്ലതും ചെയ്യണോ? ട്രീറ്റ്മെന്റ് വല്ലതും
0: നടുന്നതിന് മുന്നേയും സീഡോമോണാസ് ലായനിയിൽ 20 gram ഒലിറ്റർ എന്ന തോതിൽ ഉണ്ടാക്കിയെടുത്ത സീഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഉത്തമം.
1: ഇതിന്റെ സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്?
0: ഇത് നടുന്നത് സാധാരണ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് ഇതിന്റെ തടം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വെള്ളം ഒരു രീതിയിലും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തടം 30 cm ഉയരത്തിലാണ് സാധാരണ എടുക്കുന്നത്. 3 meters നീളവും 1 meter വീതിയുമുള്ള തടങ്ങളാണ് സാധാരണഗതിയായി മഞ്ഞൾ കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 25 cm ചെടികൾ തമ്മിലും വരികൾ തമ്മിലും വരുന്ന രീതിയിൽ ചെറു കുഴികൾ എടുത്ത് അതിനകത്ത് വളക്കൂട്ട് ഇട്ടതിന് ശേഷം പ്രകന്ധങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. 20 to 25 gram ഉള്ള പ്രകന്ധങ്ങളാണ് സാധാരണയായി നമ്മൾ നടവാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി 1 cent 80 kg ചാണകം, 15 kg പണിര കമ്പോസ്റ്റ്, 8 kg വേപ്പിൻ പിണ്ണാക്ക്, 4 kg ചാരം, 500 gram രാജ്ഫോസ്, 200 gram പൊട്ടാഷ് എന്നിവ ചേർത്ത് വളക്കൂട്ട് തയ്യാറാക്കാം. 20 to 25 gram വീതമുള്ള പ്രകന്ധങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു. അത് മുളകൾ മുകളിലേക്ക് വരത്തക്ക വണ്ണം വേണം ഈ കുഴികളിൽ വെക്കുവാനുള്ളത്. എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടണം. അതിനുശേഷം പച്ചിലകൾ കൊണ്ട് പുതയിടണം. ഈ തടങ്ങളിൽ 2 months കഴിഞ്ഞ് കള നീക്കി 1 cent 260 gram യൂറിയയും 200 gram പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കണം. കളയുടെ തോതനുസരിച്ച് 4th month 5th month കള നീക്കം ചെയ്യേണ്ടതാണ്.
1: രോഗങ്ങളും കീടങ്ങളും ഒക്കെ മഞ്ഞളിനെ അധികമായിട്ട് ബാധിക്കാറുണ്ട്?
0: സാധാരണ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു വിളയാണ് മഞ്ഞൾ. കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിക്കാറില്ല. പക്ഷേ ചില സമയത്ത് തണ്ടുതുരപ്പൻ ആ പുഴുക്കളിൽ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജൈവികമായി അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാം. 15 days 0.5% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതം കൊടുത്തുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് വന്ന് പോയി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ കൺട്രോളിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ക്ലോറാൻട്രിനിപ്പോൾ എന്ന് പറഞ്ഞ കീടനാശിനി 2 ml 10 liters വെള്ളത്തിൽ അല്ലെങ്കിൽ 0.2 ml 1 liter വെള്ളത്തിൽ
1: കീടനാശികളാണ്.
0: അത് ഇതിന്റെ കടയ്ക്കലാണ് സാധാരണ ഇതിന്റെ ഇത് വരുന്നത്. ആ സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും.
1: മഞ്ഞളില് ഇടവേളയായിട്ടും ചെയ്യാറുണ്ടല്ലോ കർഷകരല്ലേ? അങ്ങനെ ചെയ്താലും
0: വിള നല്ല പോലെ തന്നെ കിട്ടും. പഴമറുകളിൽ നിന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ അതുപോലെ കൊടുക്കണമെന്ന് മാത്രം.
1: പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം തന്നെ

0: നല്ല പ്രകടനങ്ങൾ നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് നല്ല വിള കിട്ടും, ഇനങ്ങൾ നല്ല.
1: പിന്നെ ഇതിനകത്ത് സാധാരണ രീതിയിൽ നടുന്നത് നേരിട്ട് നമ്മൾ നിലത്തിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനവും നടീൽ വസ്തുവും ഒരേ സാധനം തന്നെ ആയതുകൊണ്ട് നടീൽ വസ്തുവിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനായി നമ്മൾ ഏക മുകുള പ്രജനന രീതി അവലംബിക്കാറുണ്ട്. അതിനായി നമ്മൾ പോർട്രേകളിൽ മീഡിയം നിറച്ച് അതിൽ ഒരു മുകുളമുള്ള 5 to 8 grams ഉള്ള കഷ്ണങ്ങൾ അതിൽ നട്ടതിന് ശേഷം രണ്ടില പരിമിതി വരുന്ന സമയം 30 to 45 days ആകുമ്പോൾ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തടവെടുത്ത് അതിലോട്ട് പറിച്ച് നടാവുന്നതാണ്.
0: നേരിട്ട് നടുമ്പോൾ നമുക്ക് 25 gram വരെയുള്ള
1: അതാണ്. ഇതിപ്പം 5 gram മതി, ഏകദേശം 1/5 ആയിട്ട് തന്നെ ഇത് കുറഞ്ഞു വരും. അത്രമാത്രം നമ്മുടെ സീഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ
0: ലാഭിക്കാൻ
1: സാധിക്കും.
0: അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ വിളവിന് വല്ലതും വ്യത്യാസം വരും?
1: ഇല്ല, മത്തിന് പോലെ തന്നെ വിളവ് ലഭിക്കുമെന്നതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
0: കർഷകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
1: കർഷകർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ഇപ്പം കൃഷി ചെയ്യാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രകന്ധങ്ങൾ ഉപയോഗിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുപോലെ ഈ തൈ ഉണ്ടാക്കിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇപ്പം പല വീടുകളിലും ആ രീതിയിൽ കൃഷി ചെയ്യുന്നത്.
0: ഇപ്പം മേഡം നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരു ചെടിയിൽ നിന്ന് ശരാശരി എത്ര മഞ്ഞളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഇങ്ങനെ
1: 500 to 1 kg കിട്ടും.
0: പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ഇതൊരു ലാഭകരമായി ചെയ്യാൻ
1: പറ്റുന്ന കൃഷി? ഒരുപാട് പേരിപ്പോ അതിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇനിയിപ്പോ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇതമനുസരിച്ച് വിളവെടുപ്പ് കാലത്തിന് വ്യത്യാസം വരും. ചിലത് 7 to 8 months, ചില 8 to 9 months, അങ്ങനെ ഓരോ ഇനമനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷന് വ്യത്യാസം വരും. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആദ്യമായി മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിനെ കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, വേരുകൾ ഉണ്ടെങ്കിൽ ആ വേരുകൾ മുറിച്ച് മാറ്റി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വേവിക്കുകയാണ്. അപ്പം വേവിക്കാതെ തന്നെയും അത് ഉണക്കിയെടുക്കാറുണ്ട് പല വീടുകളിലും. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം സൂക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ നിറം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതിൻ്റെ രുചിയിലും വ്യത്യാസം വരും. നമ്മൾ വേവിക്കാതെ ഉപയോഗിക്കുന്ന നല്ല ചെറിയ കുത്ത് കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം വേവിച്ചെടുക്കുന്ന മഞ്ഞളിൽ കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കൂടുതൽ കാലം സൂക്ഷിക്കാനും അതിൻ്റെ കളറ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഉണങ്ങാനും ഉള്ള സമയവും കുറവാണ് മറ്റേതിനേക്കാൾ.
0: ഉണങ്ങിക്കഴിഞ്ഞിട്ട്
1: നമുക്ക് പിന്നെ പോളിഷിങ് ചെയ്യാറുണ്ട്. വീട്ടിലുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാതെ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ അതിനെ അതിൻ്റെ തൊലി കളയുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. കൂടുതൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ മെഷീനിലാണ് ഈ പോളിഷിങ് ചെയ്യുന്നത്.
0: പോളിഷിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ
1: തൊലി മാറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കഴുകുന്നു, പിന്നെ വേവിക്കുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷമാണ്
0: പോളിഷിംഗ്
1: ചെയ്യുന്നത്.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് പൊടിക്കുന്നു.
1: അതിനുശേഷം പൊടിക്കുന്നു.
0: നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ആൾക്കാർ കുർക്കുമീനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ സംരംഭത്തിലോട്ട് പോയിട്ടുണ്ടോ?
1: ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്ട്രാക്ഷൻ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാക്ഷൻ ലെവലിൽ വളരെ കുറവാണ് കേരളത്തിൽ നടക്കുന്നത്.
0: പക്ഷെ അത് മാഡം സൂചിപ്പിച്ച മാത്രമേ അതിൻ്റെ സാധ്യതകളുണ്ട്.
1: സാധ്യതകളുണ്ട്.
0: നമ്മൾ കേരളത്തിൽ മഞ്ഞൾ കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: മഞ്ഞളിന്റെ കൃഷി രീതിയെയും എങ്ങനെ അതിലൂടെ മികച്ച ആദായം ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലായില്ലേ? മഞ്ഞള് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് വീട്ടിലെങ്കിലും കുറച്ച് മഞ്ഞൾ കൃഷി തുടങ്ങാം. മഞ്ഞളിന്റെ കൃഷി രീതിയെ കുറിച്ചൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ്. ഡോക്ടർ ദീപ എസ് നായരുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ദീപ എസ് നായരുടെ ഫോൺ നമ്പർ 9400 4431.

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
2: കണ്ണുദോഷം മാറാൻ പാണൽ എന്ന ചെടി ശരീരത്തിൽ ഒഴിഞ്ഞ് അടുപ്പിലിടുന്നത് പലരും ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാണലിന് സൂക്ഷ്മ കീടാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായ സൂക്ഷ്മജീവികളെ തുരത്താൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തുക എന്ന് പ്രായമായവർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തിയാൽ മൂദേവി കുടിയേറും. എന്നാൽ ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ തണുപ്പ് സഹിക്കാൻ ശക്തി കുറഞ്ഞ ഭാഗമാണ് നട്ടെല്ല്. ഒരുപാട് തണുപ്പ് സഹിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് കുളി കഴിഞ്ഞാലുടൻ പുറം തോർത്തണം എന്ന് പറയുന്നത്. ആലിന് ചുറ്റും ഏഴുവലം. ആൽമരം ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിൽ ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കും.

0: ഉപയോഗിക്കപ്പെടുമെന്നും പറയുന്നു. ഓരോ പ്രദക്ഷിണവും ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ മരത്തിന് ചില അവസ്ഥകളിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന ഒരു പ്രത്യേകതരം പ്രകാശ സംശ്ലേഷണം രാത്രികാലം നടത്താൻ കഴിയുമെന്നും ശാസ്ത്രലോകം പറയുന്നു.
1: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ, PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്നു നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
4: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം, അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ

0: അവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും രണ്ട് തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ ഒരു ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ രണ്ടു വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്ന ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഉത്തരം, 3 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വെളുത്ത വയറിളക്കമെന്ന ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്. വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950104 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
6: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
7: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
6: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
8: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,400,

വടകര 24,860, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,500 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ. നാളികേരം 1,000, പാലക്കാട് 23,000, പൊന്നാനി 18,000, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിൻ്റലിന് 5,800, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 25,700 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000, പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 38,000, കോഴിക്കോട് പുതിയത് 38,000, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 5,500 രൂപ, മാനന്തവാടി പുതിയത് 7,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ കോഴിക്കോട് 2,600 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,033 രൂപ, കോഴിക്കോട് 5,600 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 580 രൂപ, മാനന്തവാടി ലഗോൺ 620 രൂപ. വെറ്റില 100-ന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,300, മാനന്തവാടി 3,200 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,000 രൂപ, മഞ്ചേരി 2,200, കോഴിക്കോട് 3,300 രൂപ, മാനന്തവാടി 3,400 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 18,000 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,200 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,800 രൂപ, AST 4,000 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല ക്വിൻ്റലിന് മാനന്തവാടി 7,000 രൂപ, നെല്ല് മാനന്തവാടി മട്ട ക്വിൻ്റലിന് 2,500 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ.

0: പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. ഊർജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര

0: തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി 2 കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19-ന് ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: മലബാർ മാപ്പിള ക്യുസീനിലൂടെ പ്രശസ്തയായ ഷെഫ് ആബിദ റഷീദുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖമാണ് വനിതാവേദിയിൽ അടുത്തത്.
1: ഹോം ഷെഫ്, ബിസിനസ് വുമൺ, സ്റ്റോറി ടെല്ലർ ആൻഡ് ഓൾസോ ദി ക്വീൻ ഓഫ് മാപ്പിള ക്യുസീൻ, ഇതെല്ലാം കൂടി ചേർന്ന ഒരാളാണ് ഇന്ന് വനിതാവേദിയിൽ. ഈ പറഞ്ഞത് മാത്രമല്ല, അവർ ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ്. ആബിദ റഷീദ്, സ്വാഗതം.
2: താങ്ക് യു.
1: ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചു, ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആബിദ റഷീദ് AR. എങ്ങനെയാണ് ഈ ബ്രാൻഡിലേക്കുള്ള വരവ്, ഇതിന്റെ വളർച്ച എങ്ങനെയായിരുന്നു?
2: ആക്ച്വലി ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ബ്രാൻഡിന്റെ പേര് സാരി സെല്ലേഴ്സ് എന്നായിരിക്കും. ഞാൻ തുണി കച്ചവടക്കാരത്തി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ആബിദ റഷീദ് എന്നുള്ള ഒരു ബ്രാൻഡിനെ പറ്റി ആലോചിച്ചിട്ടില്ലായിരുന്നു. ആസ് സച്ച് കൊറോണ വന്ന സമയത്ത് ഒരു ചേഞ്ച് വേണം, ആൻഡ് ഐ തിങ്ക് ഒരു പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം ടെക്സ്റ്റൈൽ ടു ഫുഡ് ഇൻഡസ്ട്രി, റൈറ്റ്? അപ്പം ഞാനിങ്ങനെ കാണുന്നത് ഷെനാസ് ഹുസൈൻ, പിന്നെ കുറേ ഇങ്ങനത്തെ ബ്രാൻഡഡ് ആൾക്കാരെ. ഐ ഓൾവേസ് യൂസ് ടു അഡ്മയർ പീപ്പിൾ. ജയലളിത ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്ത്രീത്വം ഇതിലുള്ള ആ ഒരു ഒരു റിയൽ എനർജിയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, വൈ നോട്ട് ആബിദ റഷീദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ബ്രാൻഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നത്.
1: ഓക്കെ, ഈ സാരി സെല്ലേഴ്സിനെ പറ്റി പറഞ്ഞു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു?
2: ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിച്ചതിന്റെ ശേഷം ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ഒരു ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ. ദാറ്റ് ഇസ് ഇൻ 1983-84. ആ കാലഘട്ടത്തിൽ ബിക്കോസ് മാരേജ് പെട്ടെന്ന് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നാണ് ഞാൻ വരുന്നത്. ബട്ട് ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി മദ്രാസ് പോയി പഠിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കുറച്ചും കൂടി ഒരു എൻ്റെ ഉമ്മയിൽ നിന്ന് കുറച്ച് ബിസിനസ്സും, ആ ഉമ്മ ഭയങ്കര കച്ചവടക്കാരത്തി ആയിരുന്നു, അപ്പോൾ അതെൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഐ ഗോട്ട് മാരിഡ്. അപ്പോൾ പോണ്ടി വന്നത് സൗദി അറേബ്യയിലേക്കാ. ഒരു മണിക്കൂർ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവിടെ ഐ കുഡൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ വിടിയിച്ചു നാട്ടിലേക്ക് വരണം. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരാനുള്ള മകളെ പ്രസവിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു, എനിക്ക് ഇവിടെ തന്നെ മതി. നാട്ടിലെ കഞ്ഞിയാണെങ്കിലും അത് മതി, അവിടുത്തെ ഇതിനോട് എനിക്ക് ആഗ്രഹമില്ല. ഐ വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് മണി അലോൺ, പക്ഷേ നാട്ടിൽ ഒരാളാവണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി.
1: അങ്ങനെയാണ് സാരി സെല്ലേഴ്സിലേക്ക് വന്നത്.
2: അങ്ങനെയാണ് ഞാൻ പ്രസവിച്ചു കൊടുക്കുമ്പോൾ ഒരു ഷോപ്പ് എടുത്തു, പിന്നെ തിരിച്ചു പോയി മെല്ലെ ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ദെൻ വി കെയിം ബാക്ക്. ഇവിടെ വന്ന് ഞങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങി 1986. 86-87 ആകുമ്പോഴത്തേക്ക് സാരി സെല്ലേഴ്സ് തുടങ്ങി. അന്ന് ഞങ്ങൾക്ക് തുണീനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർക്ക് ഓൾറെഡി ഒരു സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് വിങ് പോലെ സാരി സെല്ലേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങി. അങ്ങനെയാണ് സാരി സെല്ലേഴ്സ് 1987 ബോൺ ആയത്.
1: ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് ചെയ്ത് എവിടെ നിന്നൊക്കെ ആയിരുന്നു? കാരണം എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു കളക്ഷൻ നമ്മുടെ കയ്യിൽ വേണമെന്നുണ്ടായിരിക്കുമല്ലോ.
2: സി, അന്ന് ഒന്നും ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതിവിടെ ഇല്ല. ആൻഡ് എപ്പോഴും ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിടുന്ന ഡ്രസ്സസും കോമ്പിനേഷൻസും, പിന്നെ ഒരു കളർ കോമ്പിനേഷൻസ്, ഇതൊക്കെയാണല്ലോ ഓ മേർജ് തിങ്സ് ടുഗെദർ. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ എം ക്രിയേറ്റിംഗ് സംതിങ്, അങ്ങനെയല്ല. എൻ്റെ ഒരു വിഷ്വലിൽ വരുന്ന ഒരു സാധനം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലൗസായിരിക്കും, വേറെ എന്തെങ്കിലും സാരി ആയിരിക്കും, പക്ഷെ അത് ഇട്ട് വരുന്ന സമയത്ത് അതിനൊരു ഒരു ഒരു കോമ്പിനേഷൻ കൊണ്ടുവരിക, അത്ര തന്നെ. അല്ലാണ്ട് ഞാനൊരു വീവറോ പ്രിൻ്ററോ ഒന്നുമല്ല. പിന്നെ നിങ്ങളൊരു കസ്റ്റമറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ലോണം സൂട്ടാവുക, ആൻഡ് നിങ്ങൾക്ക് നല്ലത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് യു ഫീൽ ദാറ്റ് യു ബോട്ട് ഇറ്റ് ഫ്രം സാരി സെല്ലേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ദ ഫീലിംഗ് ദോട്ട് ഐ ഗോ വിത്ത് പീപ്പിൾ. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ പോയി പെർച്ചേസ് ചെയ്യുക അല്ല സൂറത്ത് പോവുക അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങുന്ന മാതിരി ഞാൻ പുറത്ത് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു, അങ്ങനെ അത് അവൈലബിൾ ആക്കി എല്ലാവർക്കും. ദാറ്റ് വാസ് ദ ഫീൽ ഓഫ് സാരി സെല്ലേഴ്സ്. അല്ലാണ്ട് ഒരു റെഗുലർ ഷോപ്പ് ബൈയിങ് ടൺസ് ആൻഡ് ടൺസ് അല്ലായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് എ ബുട്ടീക്ക്.
1: ഓക്കെ, അപ്പോൾ ഇത് സാരി സെല്ലേഴ്സിനെ പറ്റി പറഞ്ഞു, വസ്ത്ര വ്യാപാരത്തെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ഈ കുക്കിങ്ങിലേക്ക് എത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം മുൻപ് വളരെ പരിചയമുള്ള ആളായിരിക്കും, പക്ഷേ ഇതിനെ ഒരു എക്സ്ക്വിസിറ്റ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ എപ്പോഴാണ് തീരുമാനിച്ചത്?
2: ആക്ച്വലി ഞാൻ സാരി സെല്ലേഴ്സ് തന്നെ തുടങ്ങുന്നത് ചെറിയ ഉടുപ്പ് തുന്നിയിട്ട് കുറച്ച് സ്മോക്കിംഗ് എംബ്രോയിഡറി അത് വിൽക്കാനേ ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു ഷോപ്പ് കിട്ടിയപ്പോഴാണ് തുണി വിറ്റത്. തുണി വിറ്റ് പോകുന്നോണ്ടിരിക്കുമ്പോൾ എൻ്റെ കസ്റ്റമറൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ ഞാൻ അവർക്ക് ചിലപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കോ, അല്ലെങ്കിൽ വി ഷെയർ ആൻഡ് എവ്രിബഡി യൂസ് ടു അപ്രീഷിയേറ്റ്. ആൻഡ് ബീങ് ഇൻ ബിസിനസ് ഞങ്ങൾക്ക് എപ്പോഴും ആൾക്കാരെ കഴിക്കാനുള്ള ഇൻവിറ്റേഷൻസ് കൊടുക്കണം, ലൈക്ക് ഹോസ്പിറ്റാലിറ്റി കൂടുതലാണ്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരാളാണ്, അയാൾക്ക് എപ്പോൾ എല്ലാവരെയും സൽക്കരിക്കണം, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അങ്ങനെ

0: I had to do a lot and he knew very much about how to buy things. See, നല്ല സാധനം വാങ്ങിയാലേ ഉണ്ടാക്കിയതും നന്നാവുള്ളൂ. അപ്പം നല്ല നല്ല സാധനം വാങ്ങാൻ പഠിപ്പിച്ചു തന്നു. അല്ലെങ്കിൽ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് കഴിച്ചു നോക്ക്, വാട്ട് ഇസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് എനിക്കൊരു വാസന. ഈ ഹെൽപ്പ് മീ ഔട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് ട്രാവൽഡ് സോ മച്ച് ബിഫോർ ഗെറ്റിംഗ് മാരിഡ്. അപ്പോൾ എന്താ കബാബ്, എന്താ മറ്റുള്ളത് എന്നൊന്നും എനിക്കും അറിയില്ല. ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടുഗെദർ, ഫുഡിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഫുഡിനോടുള്ള ഈ താല്പര്യം തുടങ്ങിയത്. പിന്നെ നമ്മളൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നോബഡി ഈസ് ഗോയിങ് ഫോർ വർക്ക്, എവറിബഡി ഈസ് അറ്റ് ഹോം. ആ ഒരു വർക്ക് കൾച്ചർ ഇല്ല. ജസ്റ്റ് ഗെറ്റ് മാരിഡ് ആൻഡ് ചിൽഡ്രൻ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ലൈഫ് വാസ്. പക്ഷേ അപ്പോൾ വാട്ട് വാസ് അദർ തിങ്? എന്റർടൈൻമെന്റ് ഓൺലി ഫുഡ്. വൺ ഹൗസ് ടു ദ അദർ ഹാഡ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫുഡ്. സോ അങ്ങനെ കുറേയൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മയുടെ ഫാമിലിയിലെ ഫുഡ്, ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് മരുമക്കത്തായം. അത് കാരണം ഞങ്ങൾ മാരിഡ് ആയിട്ട് പോവല്ല, എക്സിസ്റ്റിംഗ് ഹൗസിൽ തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരിക. ആ കൾച്ചറൽ ഉണ്ടായതുകൊണ്ട് ഈ ഫുഡ് വാസ് ഗ്രോയിങ് ബെറ്റർ.
1: ഓക്കെ, അതുപോലെ തന്നെ മാപ്പിള കുസീനിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരാളിപ്പോ കോഴിക്കോടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കേൾക്കുമ്പോൾ ആദ്യം പറയുന്നത് വെച്ചാൽ അതിനിപ്പോ കുറെ നല്ല ബിരിയാണി കഴിക്കാന്നാണ്. വേറെ ഒരു സ്ഥലത്തെ പറ്റിയും ഇത് പറയാറില്ല. എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള രഹസ്യം?
0: ഇത് ഇപ്പോഴൊന്നുമല്ല, നമ്മൾ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു വന്ന് ആദ്യം ചൈനക്കാർ വന്ന്, അറബികൾ വന്ന്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ വന്ന് അല്ലേ. അവരൊക്കെ എന്ത് തിരഞ്ഞിട്ടാ വന്നേ?
1: സ്പൈസസ്.
0: അല്ലാണ്ട് വേറെ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ ഉണ്ടായിട്ടില്ലല്ലോ. ആ കാലഘട്ടം മുതലേ ഞങ്ങളുടെ അടുത്ത് ഫുഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നോബഡി ഹാസ് സ്പോക്കൺ അബൌട്ട് ഇറ്റ്. ഇത് ഒരു അടുക്കളയിലെ കാര്യമായിട്ടാണ് എല്ലാവരും വെച്ചത്. ഇത് ഇത്ര ഇന്റർനാഷണൽ ആയിട്ട് വി ഹാവ് എ ബിഗ് സ്ട്രോങ് കൾച്ചർ വിച്ച് നോബഡി ഹാസ്. യു ജസ്റ്റ് ലുക്ക് ബാക്ക്, നമ്മൾ വയ്യോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അത്ര ഫുഡ് കൾച്ചർ ഒരു ലോകത്തും ഇല്ല. വൈ നോട്ട്? കേരളത്തിൽ ഒന്നുമില്ല എന്ന് പറയണ്ട. ഭക്ഷണം ഒരു വലിയ കാര്യം. ഒരു മനുഷ്യൻ ജീവിക്കുന്ന 70% ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ആ ഭക്ഷണത്തെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിയവരൊക്കെ തിരിച്ചു വരിക തന്നെ വേണം. അല്ലാണ്ട് ഇപ്പം നിങ്ങളുടെ വയറ് കേടുവരാനും ഹെൽത്ത് കേടുവരാനും ഒക്കെ ആരാ കാരണം? ഭക്ഷണമല്ലേ. അപ്പം ദ ബെസ്റ്റ് ഓഫ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് നോക്കേണ്ടത്.
1: ഓക്കെ, അതുപോലെ കോഴിക്കോടൻ എന്ന് പറയാവുന്ന, എക്സ്ക്ലൂസീവ്ലി കോഴിക്കോടൻ എന്ന് പറയാവുന്ന എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് നമുക്കുള്ളത്?
0: സി, കോഴിക്കോടൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മലബാർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതിപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഇങ്ങനെ വിപുലീകരിച്ചേ ഉള്ളൂ. മലബാർ ഇസ് എ സീ കോസ്റ്റ് ലൈൻ വിത്ത് സ്റ്റാർട്സ് ഫ്രം നമുക്ക് കാസർഗോഡ് മുതൽ തായ് വരെ നോക്കാം. ഒരേ കൾച്ചറാണ് എല്ലാവർക്കും അവിടെ. ആ കൾച്ചറൽ ഡിപെൻഡൻസ്, ക്ലൈമറ്റ്, ഇതൊക്കെയാണ് ഒരു ഫുഡിനെ ബാധിക്കുക. അപ്പോൾ കോഴിക്കോട് നിന്ന് മാത്രമല്ല ഫുഡ് ഡെവലപ്പ് ചെയ്ത്, ഫുഡ് ആ ലൈൻ കംപ്ലീറ്റ് ഡെവലപ്ഡ് ആണ്. ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കൾച്ചറലി, മൈ മദർ ഇസ് ഫ്രം തലശ്ശേരി, മൈ ഫാദർ ഇസ് ഫ്രം കോഴിക്കോട്, മൈ ഹസ്ബൻഡ് ഇസ് ഫ്രം കണ്ണൂർ. ഐ ആം ബ്രോട്ട് അപ്പ് ഇൻ കാലിക്കറ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് ഐ ബിലോങ് ടു ദ കോസ്റ്റ് ലൈൻ ഓഫ് കേരള. അപ്പോൾ ആ ഒരു നോർത്ത് കേരള അല്ലേ, വി ആർ നോർത്ത് കേരള. നോർത്ത് കേരളയുടെ ഒരു പർട്ടിക്കുലർ കുസീനാണ് ഈ മലബാർ കുസീൻ എന്ന് പറയുന്നത്. അത് ഒരു കമ്മ്യൂണിറ്റി വൈസ് ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ ഏത് വീട്ടിൽ പോയാലും ഓൾമോസ്റ്റ് ദ സെയിം സ്റ്റൈൽ ഓഫ് ഫുഡ് ഇസ് ഈറ്റ്. എക്സ്പെഷ്യലി വി ആർ കോക്കനട്ട് ഗ്രോവേഴ്സ് അല്ലേ. ബേസിക്കലി വി ഈറ്റ് കോക്കനട്ട്. സംടൈംസ് ഇറ്റ് ഇസ് കോക്കനട്ട് മിൽക്ക്. ചിലപ്പോൾ കോക്കനട്ട് അരച്ചതായിരിക്കും, ചിലപ്പോൾ വറുത്തരച്ചതായിരിക്കും, ചിലപ്പോൾ ചുട്ടതായിരിക്കും. സൊ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ക്രിയേറ്റഡ് വിത്ത് ആർ ഓൺ തിങ്സ്. ഇപ്പം നമ്മളെ സ്വന്തം വെളിച്ചെണ്ണ, പശു നെയ്യ്, ഇതെല്ലാം നമ്മളെ സ്വന്തം സാധനങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഫുഡാണ് ഈ ഒരു ഏരിയയിൽ.
1: ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഫുഡ് ടൂഴ്സ് നടത്താറുണ്ട് പുറത്തുനിന്നുള്ളവരെ ഈ ഒരു കൾച്ചറിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു ഫുഡ് ടൂറിൽ എന്താണ് ചെയ്യുന്നത്?
0: ഈ ഫുഡ് ടൂർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഞാനൊരു ടൂറിന് കൊണ്ടുവരുന്ന സമയത്ത് അവർ എന്നിൽ നിന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനാണല്ലോ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ഇൻട്രൊഡ്യൂസ് വെയർ ഐ ബൈ, വാട്ട് ഇസ് എ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു റിയലി കൾച്ചറൽ പള്ളി, രാവിലത്തെ പള്ളി കഴിഞ്ഞാൽ ഒരു പത്തിരി ചായ അല്ലെങ്കിൽ കായപ്പം ചായ, ഇങ്ങനെയൊക്കെയാണ് കൾച്ചറലി ആൾക്കാർ കഴിച്ചത്. അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു കൾച്ചർ കാണിച്ചു കൊടുക്കും. അത് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഐ ടേക്ക് ദം ഫോർ, ഈ കടലിന് മീനാണല്ലോ നമ്മളുടെ വലിയ സോഴ്സ് ഓഫ് ഇത് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ആ കടലിൻ്റെ അവിടെ ഹാർബറിൽ കൊണ്ടുപോകും, ആ തോണിയിൽ എങ്ങനെയാണ് മീൻ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ, അവർക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങും. അത് കഴിഞ്ഞ് പുഴമീൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങളുടെ മാർക്കറ്റിലൊന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുളക്, നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ്, അതിനെ പറ്റിയിട്ടും പച്ചക്കറീനെ പറ്റിയിട്ടും ഒരു ജനറൽ 3 hours ഐ സ്പെൻഡ് ഓൺ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ദേ കം ഹോം, വി കുക്ക് ടുഗെദർ. അപ്പം നമ്മളുടെ അരിനെ പറ്റി പറയൂ. ആൻഡ് അത് കഴിക്കുമ്പോഴാണ് അവർക്ക് റിയൽ മലബാർ ഫീൽ ചെയ്ത് തിരിച്ചു പോകുന്നത്. ദാറ്റ് ഇസ് ഹൗ ഐ ഡു വിത്ത് ഫുഡ്.
1: ഫുഡ് കഴിക്കുമ്പോൾ ആ ഫീല് ഉണ്ടാവണം. ഒരുപാട് വീട്ടമ്മമാരുടെ ഒക്കെ പരാതി ആയിരിക്കും അവർ

0: വളരെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ വേർത്ത് ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്നു. പക്ഷെ ഒരിക്കലും പലപ്പോഴും, ഒരിക്കലും എന്ന് പറയാൻ പാടില്ല, പലപ്പോഴും ഒരു അപ്രീസിയേഷൻ ഇതിന് കിട്ടാറില്ല. ഈ അപ്രീസിയേഷൻ എത്രത്തോളം ആവശ്യമാണ്?
1: ഉണ്ടാക്കാൻ അറിയാത്തവന് ആരെങ്കിലും കൊടുത്തിട്ട് വേണം കഴിക്കാൻ, അല്ലേ? അതും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് അതും കിട്ടണ്ടാവുള്ളൂ. റാദർ ഈ ഷുഡ് അപ്രീഷിയേറ്റ്. മൈ ഹസ്ബൻഡ് മെയ്ഡ് ഇറ്റ് എ പോയിന്റ്, ഹി അപ്രീഷിയേറ്റഡ് മീ ഓൾവേസ്. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അല്ലാണ്ട് ഈ ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടല്ല വരുന്നത്. സംബഡി ഹാസ് ഹെൽപ്ഡ് മീ ടു ഗ്രോ. സോ എവരിബഡി ഹാസ് ടു ഹെൽപ്പ് ഹൂസ് മേക്കിംഗ് ഇറ്റ്, അല്ലേ? അപ്പൊ നമ്മളൊരു സപ്പോർട്ടീവ് ആവണം. ആസ് ലോങ് ആസ് കുറെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതെന്ന് പറയിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരും അതിനൊരിത്തിരി പേഷ്യൻസ് ഉണ്ടാവണം. ഒന്നുമല്ല ബേസിക് കാര്യങ്ങൾ, എണ്ണ ഓവർ ചൂടായി പുകഞ്ഞു പോയതിലേക്ക് പൊരിക്കുന്ന ചിക്കൻ ഇട്ടാൽ എന്താവുക, മസാല തേച്ച ചിക്കൻ എന്താവുക, അതങ്ങോട്ട് കറുത്ത് പുറത്ത് ആദ്യം തന്നെ അങ്ങോട്ട് കറക്കും, ഉള്ളു വേവില്ല, അല്ലേ? ബേസിക് ഫാക്ടേഴ്സ് ഓഫ് കുക്കിംഗ് ലൈക്ക് ലേണിംഗ് എ ബി സി ഡി ഇൻ സ്കൂൾ, യു ഹാവ് ടു ലേൺ ബേസിക്സ് ഓഫ് കുക്കിംഗ് ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓൺലി യുവർ പേരൻസ് കെൻ ടീച്ച് യു ബേസിക്സ് ഓഫ് കുക്കിംഗ്. നമ്മുടെ സ്കൂളിലൊന്നും അത് പഠിപ്പിക്കുന്നില്ലല്ലോ. പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ തുന്നാൻ പഠിപ്പിക്കുകയായിരുന്നു, ഇപ്പൊ കുടുക്ക് പോയാൽ കുപ്പായം വലിച്ചെറിയ, അല്ലേ? ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ബട്ട് ഈ ബേസിക്സ് ഓഫ് സ്കൂൾ പഠിക്കുന്നില്ല. ആൻഡ് ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷണൽ ഇതിൽ വരുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ് ആർ ടേക്കൺ ഔട്ട് ഫോർ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പം നമ്മളിങ്ങനെ ജപ്പാനിൽ കുട്ടികളെ ഇതാ പഠിപ്പിക്കുന്നത്, ചൈനയിൽ ഇതാ പഠിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത്, അതൊക്കെ നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്നു നമ്മുടെ സ്കൂളിൽ. ആൻഡ് വി ഹാവ് ലോസ്റ്റ് ഓൾ ദറ്റ് കൾച്ചറൽ ആൻഡ് വി ഹവ് ഗോൺ ഓൺലി ഗെറ്റിംഗ് 99 marks. ആൻഡ് വാട്ട് കൻ 99 marks ഡു ഫോർ യു? വിൽ ഇറ്റ് അലവ് യു ടു ലിവ് യുവർ ലൈഫ് ടോട്ടലി വിത്ത് 99 marks? വൈ ഡിഡ് വി ത്രോ അവേ ഓൾ ദിസ്? സോ ജനറേഷൻ ഇസ് ഗെറ്റിംഗ് സ്പോയിൽഡ് വിത്ത് ഓൾ ദിസ്.
0: ഈ ബേസിക്സ് പഠിപ്പിക്കുന്ന നേരത്തിലായിരിക്കും മുമ്പ് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്, ഞാൻ ഓർക്കുന്നു. അതിൽ കടുക് പൊട്ടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യത്തെ പറ്റി വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ് അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ സ്പ്ലട്ടർ ചെയ്യണം, ആ ചൂടുള്ള എണ്ണ ചൂടായി അതിൽ വീണ് എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. ആ ബേസിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളത്. കാര്യം ഒരുപാട് ഒരു കുക്ക് ചെയ്യുമ്പം അതൊന്നും ഒരിക്കലല്ല, എണ്ണ ചൂടാകുന്നു, കടുക് ഇടുന്നു, എടുക്കുന്നു, അടുത്ത സാധനം ഇടുന്നു എന്നുള്ളതാണ്.
1: അത് പൊട്ടണം എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിന്റെ ABCD എഴുതി വെച്ചത് ഇല്ല. സയന്റിഫിക്കലി ബാക്കിയെല്ലാം പ്രൂവണും റിട്ടണും ഹിസ്റ്ററിയും എല്ലാം ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു ആ ബേസിക് കുക്കിംഗ്, നത്തിങ് ഇസ് ദെയർ, ദർ ഇസ് നോ ഹിസ്റ്ററി. ഓൺലി തിങ് ഇറ്റ് ഇസ് ടേക്കൻ ഫ്രം വൺ ജനറേഷൻ ടു ദ അതർ ജനറേഷൻ. ആ ജനറേഷൻ അത് കൊടുത്താലേ അടുത്തയിലേക്ക് പോവുള്ളൂ. നമ്മളമ്മമാർ എന്ത് ചെയ്തു, മോൾ അടുക്കളയിൽ വരണ്ട, പഠിക്കി പഠിക്കി പഠിക്കി. വി വെ ഇന്റെൻഡിങ് ഓൺലി ഓൺ ദ 99 marks. We never intended our daughter to be or son to be something which needs for his body. പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഹെൽത്ത് പോയി, എല്ലാം പോയി, അവൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പോയി. പത്താൾ വീട്ടിൽ വരുമ്പോൾ അവനെ സംസാരിക്കാൻ അറിയില്ല. അവനെ അവളെയോ ഒരു വേറൊരു ലെവലിലാണ് നമ്മളെ ജനറേഷൻ ഗോട്ട് സ്പോയിൽഡ്. ഇപ്പം വെൻ ഐ സീ പീപ്പിൾ അറൌണ്ട് മീ ഹു കംസ് ആൻഡ് സേ നൈസ് ഓ ഹാപ്പി, ഈ ജനറേഷനാ വേദ് ഒരു 18 മുതൽ 35 വരെയുള്ള കുട്ടികൾ, ദേ ആർ സോ ഗ്രേറ്റ്ഫുൾ ടു മീ. വൈ ഇറ്റ് ഹാപ്പൺ? എന്നെ കാണുമ്പോൾ മാം യു ആർ സംതിങ് ടു മീ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വരെ അവർ വരുന്നത്. ഐ ഡോണ്ട് വൈ, ബിക്കോസ് ദറ്റ് ഇസ് ബിക്കോസ് അവർക്ക് എന്നിൽ നിന്ന് എന്തെല്ലോ കിട്ടി, അവർക്ക് കിട്ടാത്തൊരു സംഗതി കിട്ടി. അല്ലാണ്ട് വേറെ ഒന്നുമല്ല, പീപ്പിൾ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് മീ ആൻഡ് മൈ ഇൻറ്റൻഷൻ ഇസ് ജസ്റ്റ് ടു ഡു ദിസ് ഫോർ ദ സൊസൈറ്റി. ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ് ദറ്റ് ഐ എം ഡൂയിങ്.
0: അത്രയുള്ളൂ. ഈ അമ്മമാർ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ സ്വന്തമായിട്ട് ആദ്യം കണ്ടുപഠിച്ചാണോ, അതോ അമ്മ ഇങ്ങനെ പഠിപ്പിക്കായിരുന്നോ? ആ കിച്ചണിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
1: സി, ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വലിയ വലിയ ഫാമിലി ഇതാന്ന്, കുറേ പണിക്കാരുണ്ട് അടുക്കളയിൽ കുട്ടികളെ നോക്കാൻ, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വന്നത് ഞാൻ. ബട്ട് ദെർ വാസ് നത്തിങ് എൽസ് ദറ്റ് വി ക്യാൻ ഡു. ഇതല്ലാണ്ട് ഓൾവേസ് ഇറ്റ് വാസ് നമ്മളെ വീട്ടിലെ കിച്ചണിൽ ഉച്ചക്ക് എന്താ, രാവിലെ എന്താ, രാത്രി എന്താ, ഇറ്റ് യൂസ് ടു ബി എ ഫുൾ ടൈം എഫെയർ ഫോർ മൈ മദർ ടു ഡിസൈഡ് വാട്ട് വി ഹാവ് ടു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തന്നെ തീരുമാനിക്കണം. ഇപ്പോഴത്തെ മാതിരി അപ്പം തീരുമാനിച്ച പുട്ടുപൊടി കിട്ടൂല. തലേന്ന് പുട്ടിൻ്റെ അരി വെള്ളത്തിലിട്ട് പൊടിച്ചോ വറുത്തോ എന്ന് ചോദിച്ചാലേ പിറ്റേന്ന് പുട്ടാവുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത്. അപ്പം ഒരു 5 ഒലക്കെ ഇട്ടിട്ട് അരി ഇടിക്കുന്ന ആൾക്കാർ അരി വന്ന് വീട്ടിൽ നിന്ന് ഇടിക്കണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാർ വന്ന് അത് ഇടിക്കുന്നത്, പൊടിക്കുന്നത്, അതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ കുട്ടികളായിട്ട് കാണാം. ആൻഡ് ദോസ് ടൈംസ് യു ആർ നോട്ട് ഗോയിങ് ഔട്ട്, ഇറ്റ് ഇസ് ഓൺലി ഹോം ആൻഡ് സ്കൂൾ ആൻഡ് വെരി ലിറ്റിൽ ബിറ്റ് ഓഫ് ഔട്ടിങ്. നോ ടി വി. ആകെ കിട്ടുന്ന ഒരു ശബ്ദരേഖയാണ് റേഡിയോയിൽ കൂടെ കേൾക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിനിമയുടെ ശബ്ദരേഖ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ദാറ്റ് ഗേവ് അസ് മോർ ടൈം. ഇപ്പം സമയമില്ല, കുട്ടികൾ പറയുന്നതും കറക്റ്റ്. ബട്ട് 24 hours ഉണ്ട് ലൈഫിൽ, ഔ ഡു വി യൂസ്? അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും ചെയ്യാം. മോറിസി.

0: ഓക്കെ, അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് എതിർപ്പുകൾ വന്നില്ലേ? എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ?
1: ഒരുപാട്. എനിക്ക് യൂട്യൂബ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അവൻ്റെ മകള് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതായ ആള് അവളടുത്ത് പോയി ചോദിച്ചു, കെൻ ഐ ഉമ്മ ഇറ്റ് ഇസ് ടു ലേറ്റ് യു കെ നോട്ട് ഡു ഇറ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. ബട്ട് ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് വേ. ഞാൻ പറഞ്ഞ എന്ത് ടു ലേറ്റ്, 60 വയസ്സായിട്ടോ? അത് ആലോചിക്കുമ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന ആലോചിക്കുമ്പോൾ ഇപ്പം 63 മൂന്ന് കൊല്ല യൂട്യൂബറായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നോ ബട്ട് സംതിങ് സംതിങ് വാസ് പുഷിങ് മീ. പഠിച്ചവൻ്റെ എന്തോ ഒരു ഒരു പുഷ് ആയിരിക്കും, ലൈക്ക് യു ഡു ദിസ്, ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഗ്രേറ്റ് ഫോർ ദ സൊസൈറ്റി വെൻ ഐ വാസ് വെരി യങ് ഓൺലി. എനിക്കൊരു മദർ തെരേസേന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സ്ത്രീകളാണ് എനിക്ക്, ജയലളിത, മദർ തെരേസ, ഇന്ദിരാഗാന്ധി, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിനെ. അവിടെ എത്തണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എൻ്റെ റോൾ മോഡൽസ് ഞാൻ നോക്കി നിന്ന ആൾക്കാർ. അപ്പം ഐ വോണ്ടഡ് ടു, ഐ ഓൾസോ വോണ്ടഡ് ടു ഡു സംതിങ്. ദെൻ ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഫോർ ദ പുവർ. ബട്ട് എൻ്റെ വീട്ടിലെ കുട്ടികൾ വലുതാവാനും എൻ്റെ ഫാമിലീനെ ഇതാക്കാനും ഇറ്റ് ടുക്ക് 60 ഓഫ് മൈ ലൈഫ്. സോ പിന്നെ അതിലേക്ക് പോകാൻ എനിക്ക് വഴിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയൊരു ചാൻസ് ഇതായിരുന്നു. ആൻഡ് എക്സ്പെഷ്യലി കൊറോണ. ആ കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കച്ചവടമൊക്കെ നിർത്തി അടുത്തയിലേക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടി, ചിന്തിക്കാനുള്ള സമയം കിട്ടി, പ്രവർത്തിക്കാനുള്ള സമയം കിട്ടി. അതാണ് എനിക്ക് കൊറോണനെ കൊണ്ടുണ്ടായ ഒരു ഗുണം.
0: അങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആകുന്നത്.
1: സക്സസ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത്രയും ആൾക്കാർ ഓരോരുത്തരും ഇത് നോക്കുമ്പോൾ മില്യൺ സബ്സ്ക്രൈബർ, മറ്റേ സബ്സ്ക്രൈബർ, ഇതൊക്കെ കണ്ടിട്ട് ഞാനിത് തുടങ്ങി ആരെ കിട്ടാനാ എന്നുള്ളത്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് എനി സബ്സ്ക്രിപ്ഷൻ. യുനോ ഐ വോണ്ടഡ് ടു ഡു സംതിങ് സംതിങ് അത്ര തന്നെ. അത് ഇതിൽ കൂടെ ആയി. ആൻഡ് ലേറ്റർ ഐ കെയിം ടു നോ, സി ഇറ്റ്സ് നോട്ട് ദാറ്റ് അറിഞ്ഞുകൊണ്ട് തുടങ്ങിയതല്ല, ലേറ്റർ ഐ കെയിം ടു നോ ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി യൂട്യൂബ് തരികയല്ല. എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടുന്ന വാടകയും ശമ്പളവും കൊണ്ടാണ് ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന ആ എഫേർട്ട് പൈസ കൊടുക്കണ്ട. പക്ഷെ ഞാൻ ഇടുന്ന എല്ലാ ചുറ്റിലുള്ള ലൈറ്റും ക്യാമറയും ഒക്കെ അത്ര ഹൈ ലെവലിലാണ് ചെയ്തത്. അപ്പം ഐ ഡോണ്ട് നോ, എവറിബഡി വാസ് ടെല്ലിങ് മീ, ഭ്രാന്താണോ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ലൈറ്റും ക്യാമറയെല്ലാം വെച്ചിട്ട് ഇത്ര വലിയ യൂട്യൂബ് ചെയ്യുന്ന, എല്ലാവരും ഫോണിലല്ലേ ചെയ്യുന്നത്, വൈനിക്കും ഫോണിലെടുത്താൽ പോരെ. നോ, ഐ തോട്ട് ഇറ്റ്സ് എ ഡിക്ഷണറി, സംബഡി ഷുഡ് റൈറ്റ് എ ഡിക്ഷണറി ഫോർ ഫുഡ്. ആ ഡിക്ഷണറിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഒരു സപ്പോർട്ടും ഇല്ല, ഇറ്റ്സ് ടോട്ടലി മീ അലോൺ വിത്ത് മൈ ടീം ഓഫ് ക്യാമറ പീപ്പിൾ ഉണ്ടാക്കിയ. ഇനി ഞാൻ മരിച്ചാലും ആർക്കും മലബാർ കുസീൻ എന്താ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ ഉണ്ട്. അത് ഇനി അങ്ങോട്ട് ഒരു ഹിസ്റ്ററി ആയിട്ട് മുന്നോട്ട് പോകണം.
0: മൺചട്ടയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് മുമ്പ് മാം സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. നോർമലി ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്നു, കുക്ക് ചെയ്യുന്നു. ചിലപ്പോൾ പായസം വെക്കാനും ചിക്കൻ കറി വെക്കാനും സെയിം പാത്രമായിരിക്കും കഴുകി ഉപയോഗിക്കുന്നത്. ഓരോ ഡിഷിനും ഓരോ പാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്ത് തരം പാത്രം ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ഡിസ്ക്രിപ്ഷൻ തരാമോ?
1: പല മെറ്റൽസും ആണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ഈയം പൂശിയ ചെമ്പ് എന്ന് പറയും, ചെമ്പ്, ചെമ്പിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഒരു ഈയം പൂശണം. ഈയം ഇസ് നെക്സ്റ്റ് ലെവൽ ഓഫ് സിൽവർ. ഇറ്റ്സ് നോട്ട് പ്യുവർ സിൽവർ, പക്ഷേ ടിൻ ആൻഡ് സിങ്ക് അങ്ങനെ എന്തോ കെമിക്കൽ വേർഷൻ എനിക്ക് പറയാം. അത് പൂശിയ ചെമ്പിൽ പറയും പാലൊന്നും കാച്ചരുതെന്ന്, ഉരുളിയിൽ പുളിയിട്ടുണ്ടാക്കരുത്, പുളിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയും. ഉരുളീൻ്റെ മെറ്റൽ വിൽ റിയാക്ട് വിത്ത് പുളി, അത് കൈപ്പടിക്കും. അപ്പം ഇങ്ങനത്തെ ഓരോ മെറ്റലിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല. ഏത് പാത്രം ആയാലും കഴുകിയാൽ ചീനച്ചട്ടിയിൽ ചായ ഉണ്ടാക്കുവോ? ഒറ്റ ക്വസ്റ്റ്യൻ, ചീനച്ചട്ടിയിൽ ചായ ഉണ്ടാക്കുവോ? ഇല്ല. അപ്പം ചീനച്ചട്ടി പിന്നെ എന്തിനാ? ചീനച്ചട്ടി ഇസ് ഗോട്ട് എ അയൺ കണ്ടന്റ് വേർ ഇറ്റ് അലാവ് സെർട്ടൺ വെജിറ്റബിൾസ് ടു മെൽറ്റ് ലൈക്ക് ബട്ടർ.
0: ഓക്കെ,
1: ദാറ്റ് ഇസ് ടൊമാറ്റോ. യു കുക്ക് ടൊമാറ്റോ ഇൻ ചീനച്ചട്ടി ആൻഡ് യു കുക്ക് ടൊമാറ്റോ ഇൻ എന്ത് അലുമിനിയം ചട്ടി. അലുമിനിയം ചട്ടിയിലെ ടൊമാറ്റോ അങ്ങനെ തന്നെ ഇരിക്കും. ചീനച്ചട്ടിയിലെ ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഗ്രേവി ഇല്ലേ, ഒരു ചട്നി വേ ഓഫ് ഗ്രേവി ഇല്ലേ, അത് കിട്ടും. അങ്ങനെ ഓരോന്നിനും. ഇപ്പം നമ്മൾ മീൻകറി തേങ്ങ അരച്ച് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് ഉണ്ട്, അത് പോസ് ഉണ്ട് അതിൻ്റെ അകത്ത്. മണ്ണാണ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ എന്നൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി ഉറിയില്ലേ, ഉറിയിൽ കെട്ടി തൂക്കി വെക്കും, അത് കേടുവരൂല പിറ്റേന്നത്തേക്ക്. അതിലൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട്, വേറെസ് ഒരു മണ്ണിൻ്റെ ഒരു ചട്ടി, എന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്രഷ് ഗ്രേപ്സ്, ഇപ്പം സീസണൽ ഫ്രൂട്ട് ഗ്രേപ്പ് ആ കാലത്ത്, ഈ ഗ്രേപ്പ് ഈ ചട്ടിയിൽ വെച്ചിട്ട് വേറൊരു ചട്ടി വെച്ച് അത് മൂടി അത് ബേക്ക് ചെയ്ത് എടുത്തു വെച്ച് ഓഫ് സീസൺ ആയപ്പോൾ ഈ മൂടി അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ആ ഗ്രേപ്സ് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ വി പുൾ ഔട്ട് ഓൾ ദാറ്റ് എയർ, ബാക്ടീരിയ എല്ലാം എടുത്തു കഴിഞ്ഞ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേടുവരൂല എന്ന് പറയുന്നത്. അന്ന്

0: മുതലേ ഈ മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഉണ്ട്, പ്രിസർവേഷൻസ് അന്ന് മുതലേ ഉണ്ട്. ഏയ് സി, അപ്പൊ ഇതൊക്കെ ബേസിക്കലി നമ്മുടെ മണ്ണാണ്. അന്ന് ഈ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ല. ആ കാലത്തും പ്രിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ദീസ് മെറ്റൽസ് ആൻഡ് തിങ്സ് വാട്ട് ആർ സപ്പോസ് ടു ബി യൂസ് ഇൻ ഫോർ മേക്കിംഗ് തിങ്സ്. ഇപ്പം നമ്മൾ നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിലാണ് ഏറ്റവും നന്നാവുക? ചീനച്ചട്ടിയിലല്ലേ. എനിക്കറിയില്ല, നിങ്ങളൊക്കെ അതെടുത്ത് വലിച്ചെറിഞ്ഞ് പോയിട്ടുണ്ടോ? എൻ്റെ അടുത്തൊരു ചീനച്ചട്ടി ഉണ്ട്, 35 years ആയിട്ട് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് മൈ നോൺ സ്റ്റിക് പാൻ.
1: ഓക്കെ,
0: വി നീഡ് എ നോൺ സ്റ്റിക് പാൻ. അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് വേണം. ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് വേണം. വാട്ട് ഇസ് നോൺ സ്റ്റിക്ക്?

0: എൻ്റെ അടുത്ത് ഒരു ചീന ചട്ടിയുണ്ട്, 35 years ആയിട്ട് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് മൈ നോൺ സ്റ്റിക് പാൻ.
1: ഓക്കെ,
0: വി നീഡ് എ നോൺ സ്റ്റിക് പാൻ. അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് വേണം. ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് വേണം. വാട്ട് ഇസ് നോൺ സ്റ്റിക്ക്? പറ്റി പിടിക്കരുത്, അതല്ലേ നോൺ സ്റ്റിക്ക്. അത് നമ്മുടെ അടുത്ത് ഇത്ര നല്ല മെറ്റൽ വിത്ത്, മറ്റേ നമ്മളിപ്പോൾ കിട്ടുന്നത് കോട്ടിംഗ് ആണ്. കോട്ടിംഗ് കൻ ഒരു ഫ്രിക്ഷൻ ഉണ്ടായാൽ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മെറ്റൽ വിട്ടിട്ട് ഒരു ദോശ ചുടുന്ന സമയത്ത് ചിലപ്പോൾ ആ ദോശ ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ചട്ടകം കൊണ്ട് വി ഗുഡ് സോ മച്ച് പ്രഷർ. വാട്ട് ഹാപ്പൻസ് വിത്ത് ദാറ്റ് പ്രഷർ? ആ ഒരു എവിടെയോ അതിൻ്റെ ഒരു ചെറിയ പാർട്ടിക്കിൾ, അങ്ങനെ ഒരു 4 ദോശയിൽ ഓരോരോ പാർട്ടിക്കിൾ വന്നാൽ നമ്മളെ വയറ്റിലായില്ലേ. നേരെ മറിച്ച് ഈ ഇരുമ്പെന്ന് ഒന്നും വരില്ല, ഇത് ഇരുമ്പാ. അപ്പം വൈ ഡോണ്ട് വി യൂസ് തിങ്സ് ലൈക്ക് ദാറ്റ്? വൈ ഷുഡ് വി റൺ അവേ ഫ്രം തിങ്സ് വാട്ട് വി ആർ കൾച്ചറലി? അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു എക്സാമ്പിൾ പറയല്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചെമ്പ് പാത്രങ്ങളൊക്കെ കളക്ഷൻ ഉണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയണതൊക്കെ എവിടുന്നാന്ന്. ഇതൊന്നും ഇപ്പം ഉണ്ടാക്കാൻ കിട്ടുന്ന സാധനവും ഇല്ല, ഇപ്പോൾ വാങ്ങുന്നോ അല്ല. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഇങ്ങനത്തെ കടയിൽ പോയിട്ട്, ആക്രി കടയിൽ പോയിട്ട് ഞാനതൊക്കെ വാങ്ങി രണ്ടാമതും വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നത് അത്ര തന്നെ. അതിപ്പോൾ ഞാനൊരു ആക്രിക്കാരൻ്റെ കടയിൽ പോയിട്ട് ഇത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, മാം ഇത്ര വെയിറ്റുള്ള മെറ്റലൊന്നും ആരും വാങ്ങൂല, അപ്പോൾ ഇത് വാങ്ങിയാൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല. സീ ദാറ്റ് ഇസ് ഔ ദ ക്വാളിറ്റി മാറ്റേഴ്സ് ഓൾസോ.
1: ഒരു ഒരു ക്വസ്റ്റിനോട് ചോദിച്ച് നമുക്ക് നിർത്താം. ഈ ഒരു ലെഗസി മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഷോസിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. യു ആർ സ്റ്റാർ അട്രാക്ഷൻ ദെയർ. അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു?
0: ഞാൻ വിചാരിച്ചു ഈ പ്രസംഗിക്കുക ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. അവരുടെ ഇടയിലൊന്നും നമുക്കൊന്നും പറയാൻ അറിയില്ല. നമ്മൾ എന്ത് പറയാൻ ഈ ഭക്ഷണത്തിനെ പറ്റിയിട്ടോ? അതൊരു തുച്ഛം മാതിരി ആയിരിക്കും എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയുള്ളതാണ് ആൾക്കാർക്ക് വേണ്ടത്. അല്ലാണ്ട് കേട്ടാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒന്നുമില്ല. ബേസിക്കലി നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ വേണം. അത് ആക്സെപ്റ്റായി. ആസ് എ കുക്ക് യു ആർ നോട്ട് ആക്സെപ്റ്റഡ് ഇൻ എ സൊസൈറ്റി. നമ്മളൊരു കല്യാണത്തിന് പോയി ആ ബാക്കിലുള്ള ആൾ ഒരുപാട് മെനക്കെട്ടിട്ടായിരിക്കും ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. പോകുന്ന സമയത്ത് വിളിച്ച ആൾക്ക് കൈ കൊടുത്തിട്ട് പറയും നല്ല ഭക്ഷണമായിരുന്നു. ആ അപ്രീസിയേഷൻ ഒരിക്കലും ആ ഉണ്ടാക്കിയ ആൾക്ക് പോകുന്നില്ല. ആൻഡ് മേ ബി യു ലുക്ക് അറ്റ് അവാർഡ്സ്, എത്ര അവാർഡുകൾ പോകുന്നുണ്ട്. ഡാൻസ് കളിച്ച അവാർഡ്, പാട്ട് കളിച്ച അവാർഡ്, കഥാപ്രസംഗം പറഞ്ഞ അവാർഡ്, എന്തെങ്കിലും ഉണ്ടോ നമ്മളെ പോലത്തെ ഒരാൾക്ക്? അല്ലേ, എല്ലാത്തിനും പത്മഭൂഷൺ ഉണ്ട്, മറ്റേ ഭൂഷൺ ഉണ്ട്. ആരെങ്കിലും ഇങ്ങനത്തെ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ നീ അടുത്ത സൊസൈറ്റി ഇതിലേക്ക് വരിക? കൾച്ചറലി അപ്രീസിയേഷൻ, ദിസ് അപ്രീഷിയേഷൻ സ്റ്റാർട്സ് ഫ്രം ഹോം. അല്ലേ, വെൻ യു അലാവ് യുവർ ഡോട്ടർ ടു കുക്ക് ഓർ യുവർ സൺ ടു കുക്ക് ഇൻ ദ കിച്ചൺ, ഈസ് അപ്രീഷിയേറ്റഡ്. നെക്സ്റ്റ് ലെവൽ ഓഫ് അപ്രീഷിയേഷൻ, അതുണ്ടായാലേ ഇത് ബിൽട്ടായി വരുള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ട് ഇത് ബിൽട്ട് ആവില്ല. ബട്ട് എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ,
1: റെക്കഗ്നിഷൻ,
0: ദാറ്റ് റെക്കഗ്നിഷൻ ഈസ് ഫോർ ദ സൊസൈറ്റി ആസ് സച്ച്. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ മീ, സംബഡി ഹാസ് റെക്കഗ്നൈസ്ഡ് പീപ്പിൾ ലൈക്ക് അസ്, ദാറ്റ് ഈസ് അൺഫോർഗെറ്റബിൾ.
1: ഓക്കെ, താങ്ക് യു. ഇനിയും ആബിദ റഷീദ് വലിയൊരു ബ്രാൻഡായി ഇനിയും വളരട്ടെ. ഈ ലെഗസി അടുത്ത തലമുറയിലേട്ടും പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. ആകാശവാണിയിൽ വന്നതിനും ഇവിടുത്തെ ശ്രോതാക്കളോട് സംസാരിച്ചതിനും നന്ദി.
0: ഒരുപാട് ഒരുപാട് നന്ദി. ഇങ്ങനെ പറഞ്ഞാലല്ലേ 10 ആൾ കേൾക്കുള്ളൂ എനിക്കെന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പൊ ആകാശവാണി വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അറ്റ്ലീസ്റ്റ് കേൾക്കണ അർഹതപ്പെട്ട ഒരു ഇത് കേൾക്കുമല്ലോ. അല്ലേ, ഐ ഹാവ് ടു ഷൗട്ട്. അപ്പം ആബിദ റഷീദ് ഒരു ബ്രാൻഡ് അല്ല ഞാൻ നോക്കുന്നത്, ദ മലബാർ ക്വിസീൻ. മലബാർ വൺ അമംഗ് ഇറ്റാലിയൻ, ചൈനീസ്, അറബിക്. നെക്സ്റ്റ് ദ പോപ്പുലാരിറ്റി ഷുഡ് ബി മലബാർ ക്വിസീൻ. ദറ്റ് ഇസ് ഇറ്റ്. ഐ എം ഡൂയിങ് സംതിങ് ഫോർ മലബാർ, സോ ദറ്റ് ഇസ് വാട്ട് ഐ വോണ്ട്, നോട്ട് ആബിദ റഷീദ്. താങ്ക് യു.
2: മലബാർ മാപ്പിള ക്വിസീനിലൂടെ പ്രശസ്തയായ ഷെഫ് ആബിദ റഷീദുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. വനിതാവേദി.

എട്ട് ദശാബ്ദത്തോളം നിരവധി തലമുറകളെ തന്റെ സ്വരമാധുരിയിൽ കോർത്തിണക്കിയ അതുല്യ പ്രതിഭ, വേദനയും നാടകീയതയും കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു 20 റീൽ സിനിമയാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞൊരു ഗായിക, ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് സഹോദരി ലതാ മങ്കേഷ്കറോടൊപ്പം തല ഉയർത്തി നിന്ന ആശാ ഭോസ്ലെ. ആശാജി വെറുമൊരു വ്യക്തിത്വമായിരുന്നില്ല, ജീവനുള്ള ഒരു മ്യൂസിക് ആർക്കൈവ് തന്നെയായിരുന്നു അവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്.
4: ദിൽ സേ ദിൽ തക്.

എട്ടു ദശകം നീണ്ട കരിയറിൽ 12,000 ഗാനങ്ങൾ. ആ ഗാനങ്ങളിലൂടെയാണ് വേദനയും കാത്തിരിപ്പും പ്രണയവും കുസൃതിയുമൊക്കെ നാം തൊട്ടറിഞ്ഞത്. 2026 ഏപ്രിൽ 12 ആശാജി നമ്മെ വിട്ടകുന്നത്. ആശാ ഭോസ്ലെയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു അനുയാത്രയാണ് ഈ ദിൽ സേ ദിൽ തക്.

0: ദിൽ സേ ദിൽ തക്.
1: വിജയപരാജയങ്ങളും പ്രണയവും പ്രണയപരാജയങ്ങളും കഠിനപ്രയത്നവും ഒത്തുചേർന്നൊരു കഥയാണ് ആശാ ഭോസ്ലെയുടേത്. 1943 തുടങ്ങി 2026 വരെ നീണ്ട 8 ദശാബ്ദം ഇന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്ത് ഒറ്റയ്ക്ക് പോരാടി തന്റേതായ ഒരു ഇടം നേടിയെടുത്ത സവിശേഷമായ ഒരു ആർജവത്തിന്റെ കഥ കൂടിയാണ്.

0: ദിൽ സേ ദിൽ തക്.
1: ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗായകനും നടനുമായിരുന്ന പണ്ഡിറ്റ് ദീനാനാഥ് മങ്കേഷ്കറുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മകളായിരുന്നു ആശ. 1933 സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ ഗോറിലായിരുന്നു ആശയുടെ ജനനം. ഷവന്തി ദീനാനാഥ് ആയിരുന്നു മാതാവ്. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ മൂത്ത സഹോദരിയും പിതാവും ഗുരുവുമായ പണ്ഡിറ്റ് ദീനാനാഥ് മരിക്കുമ്പോൾ ലതയ്ക്ക് 13 ആശയ്ക്ക് 9 പ്രായം. പിതാവിന്റെ മരണശേഷം കുടുംബം പൂനെയിൽ നിന്ന് കോലാപൂരിലേക്കും അവിടെ നിന്ന് ബോംബെയിലേക്കും താമസം മാറ്റി. ജ്യേഷ്ഠ സഹോദരിയായ ലതയുടെ തണലിലാണ് എല്ലാവരും വളർന്നത്. എന്നാൽ പ്രൊഫഷണൽ രംഗത്ത് ലതയുടെ പിന്തുണയില്ലാതെയാണ് ആശ വളർന്നത്.

0: ദിൽ സേ ദിൽ തക്.
1: 1944 പുറത്തിറങ്ങിയ മറാത്തി ചിത്രമായ മജാ ബലിൽ ആശ ആദ്യമായി പാടി. ചലാ ചലാ നൗ ബാല എന്നായിരുന്നു ആ ഗാനം. പിന്നീട് 1948 വി ശാന്താറാമിന്റെ അന്ധോം കി ദുനിയ എന്ന ചിത്രത്തിനു വേണ്ടി പാടാൻ ആശയ്ക്ക് ക്ഷണം ലഭിച്ചപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന അവർ അമ്മയോട് പോലും അനുവാദം വാങ്ങാതെ പാഞ്ഞു. എന്നാൽ ഭയാശങ്ക കാരണം ആശയ്ക്ക് ശബ്ദം പുറത്തു വന്നില്ല. ഹൻസ്രാജ് ബേലിന്റെ അതേ വർഷം പുറത്തിറങ്ങിയ ചുനരിയ എന്ന ചിത്രത്തിലെ സാവൻ ആയ എന്ന ഗാനമാണ് ഹിന്ദി സിനിമയിൽ ആശയുടെ അരങ്ങേറ്റ ഗാനം. 1949 പുറത്തിറങ്ങിയ രാത് കി റാണിയായിരുന്നു ആശയുടെ ആദ്യത്തെ സോളോ ഗാനം. ആശയെ ഇന്ത്യ അറിയുന്ന ഗായികയാക്കിയത് 1955 പുറത്തിറങ്ങിയ വചൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ബോംബെ രവി സ്വയം.

0: ദിൽ സേ ദിൽ തക്.
1: മറാത്തിയിൽ ലത കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഗായിക ആശയായിരുന്നെങ്കിലും ഹിന്ദിയിൽ അപ്രശസ്തരായ സംഗീത സംവിധായകർ മാത്രമാണ് ആശയ്ക്ക് ആദ്യകാലത്ത് അവസരങ്ങൾ നൽകിയത്. താനൊരു ആക്സിഡന്റൽ ഗായികയായിരുന്നുവെന്നാണ് ആശ ഭോസ്ലെ സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. പിതാവിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യരെയും സഹോദരി ലതയെയും നിരന്തരം കണ്ടു പഠിച്ചാണ് താൻ നന്നായി പാടാൻ പഠിച്ചതെന്ന് ആശാജി പറയാറുണ്ട്. പ്രായമായപ്പോഴും ഒരു ദിവസം പോലും തന്റെ റിയാസ് അവർ മുടക്കിയില്ല. കാരണം സംഗീതം തനിക്ക് ശ്വാസമെടുക്കുന്നത് പോലെയെന്നാണ് ആശാജി പറയാറുള്ളത്. എൽവിസ് പ്രസ്ലിയിൽ നിന്നും ബില്ലി ഹേലിൽ നിന്നുമാണ് അവർ പാശ്ചാത്യ ആലാപന ശൈലി സ്വായത്തമാക്കിയതെന്നും ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്.

0: ദിൽ സേ ദിൽ തക്.
1: ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ ഒരു കാലത്ത് നിശ്ചിത ശൈലി പിന്തുടർന്നിരുന്ന സമയത്താണ് ആശാ ഭോസ്ലെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നതും എല്ലാവരിൽ നിന്നും വ്യതിരിക്തമായ ഒരിടം നേടിയെടുത്തതും എന്നത് ശ്രദ്ധേയമാണ്. ഒരേ തരം ഗാനങ്ങൾ ആലപിക്കാൻ ആശ വിസമ്മതിച്ചു. വളരെ ലളിതമായ ഒരു റൊമാൻറിക് ഗാനമായാലും അതല്ല ഒരു തട്ടുപൊളിപ്പൻ ഡാൻസ് നമ്പറാണെങ്കിലും അതെല്ലാം ആശാജിക്ക് അനായാസം വഴങ്ങി. ഇക്കാലമത്രയും 20 ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ ഒരാൾ എന്ന ഖ്യാതിയും ആശാജിക്കുണ്ട്. പക്ഷേ അവരെ വേറിട്ട് നിർത്തുന്നത് ഈ കണക്കുകളൊന്നുമല്ല, അത് സ്വരത്തിന്റെ സ്വത്വം നഷ്ടപ്പെടാതെ നിരന്തരം തന്റെ ശബ്ദത്തിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. അത്രയും അനുഗ്രഹീതമായ സ്വരമായിരുന്നു ആശാ ഭോസ്ലെയുടേത്. അവരെക്കുറിച്ച് കൂടുതലറിയാം അടുത്ത അധ്യായത്തിൽ.

0: ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ദിൽ സേ ദിൽ തക്.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16, ശനിയാഴ്ച രാത്രി 9:30
2: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17, ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
4: അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി, സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
6: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UELB യുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1-ാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2-ാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് UELBകൾ മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1-ാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2-ാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1-ാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
4: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
5: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായി

0: സ്വീകരണമാണ് കെ പി സി സി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക്ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രകാരം കേൾക്കാം. പാടുന്ന പുഴ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
2: മോൾ ഇനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: അല്പസമയത്തിനകം സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: आज 15 इन भदोही, 18 इन मिर्जापुर, 9 इन फतेहपुर, 5 इन बदायूं एंड 4 इन बरेली. मोर देन 200 पीपल हैव बीन इंजर्ड एंड एडमिटेड टू हॉस्पिटल्स. सुशील चंद्र तिवारी, आकाशवाणी न्यूज, लखनऊ.
1: Defense Minister Rajnath Singh today said that self-reliance and jointness are must to secure strategic autonomy and remain future ready for emerging security challenges. Mr. Singh said this in a video message during the inaugural session of the third edition of Kalam and Kavach in New Delhi.
2: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
1: U.S. President Donald Trump and his Chinese counterpart Xi Jinping today held talks in Beijing. Both leaders stressed on cooperation over confrontation despite tensions over trade, technology and regional security. The meeting marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Addressing the gathering after the meeting, President of China Xi Jinping stressed on fostering cooperation over confrontation, saying that China and the United States should be partners, not rivals. Mr. Trump responded with an equally positive tone, saying U.S.-China relations would become better than ever before. In Asian Senior Weightlifting Championships, India's Ajit Narayan delivered a remarkable performance to secure a bronze medal each in both clean and jerk and overall in the men's 71-kilogram category at Gandhinagar, Gujarat today. Competing against some of Asia's finest weightlifters, Ajit showcased exceptional strength and composure to register a total lift of 314 kg, including 174 kg effort in clean and jerk to earn India place on the podium. In the Asian Boxing Under 15 Championships, India finished with an impressive 27 medals, including 9 gold, 6 silver, and 12 bronze in Tashkent, Uzbekistan today. India topped the Under 15 girls standing with 7 gold, 2 silver, and 5 bronze medals, while the Under 15 boys contributed 2 gold, 4 silver, and 7 bronze medals. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Kerala, Mahe, South Interior, Karnataka, Sub-Himalayan, West Bengal, Sikkim, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says under India's chairmanship this year, BRICS to aim for multilateralism and more inclusive world order. Election Commission announces Special Intensive Division Phase 3 to be conducted across 16 states and 3 union territories. In Keralam, Congress leader V.D. Satishan meets governor to stake claim to form government. In Uttar Pradesh, over 70 people killed due to rain, storms and lightning in the last 24 hours. U.S. President Donald Trump and his Chinese counterpart Xi Jinping hold talks in Beijing, stress on opening of Strait of Hormuz. And in Asian Senior Weightlifting Championships, Ajit Narayan clinches double bronze in the men's 71 kilogram at Gandhinagar, Gujarat. And that is all in the news at 9. Good night.
3: Ippol samayam 9 mani kazhinju 15 minute.
4: Aakashavani. വിദ്യാഭ്യാസ രംഗം.
5: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐ ജി.
6: 1969 ബ്രിട്ടനിലാണ് ആദ്യമായി തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിലാണ് 1989 സംസ്കാർ രംഗ്ടോലി എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായത്. പിന്നീടത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ അത് വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഉദ്ദേശം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അവരുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ നാടകം നമുക്ക് ഒരു മീഡിയമാക്കാൻ പറ്റും. നാടകം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, എന്നിരിക്കെ മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണറാക്കുകയാണ് ഈ ഒരു പദ്ധതി

ിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിൻ്റെ സ്റ്റഡിയിൽ കൂടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെൻറ്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് എവിടെയും നമുക്കതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ഐ ക്യു സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല, അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡൂ ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലെങ്കിൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെൻറ്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളെ പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു സോൾവിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവർ വളരെ എംപത്തറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത് ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക് നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക്
ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടൽ

0: ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറേ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകളെടുക്കാം, കവിതകളെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സയൻറ്റിഫിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്റ്റ് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയമുണ്ടാക്കുക, പിന്നെ അതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് റോൾ പ്ലേയിലൂടെ അതിനെ ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെ നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമെന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസ് ഇറ്റ് ഇസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അത് എങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിൻ്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരിൽ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിന് ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റു ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക്കായിട്ടുള്ള കുറേ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
1: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
2: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ

എന്ന പേരിൽ അറിയപ്പെട്ടു. 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ്, 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 600 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ അസം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. അസമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: ആകാശവാണി.
1: ഹൃദയ,
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
2: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
3: നീ എന്തു പറഞ്ഞു?
2: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
3: ഇന്നോ?
2: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
3: മധു, ഞാൻ വരാം.

0: വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ. ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
0: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
0: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
0: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
0: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയം, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ, കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
0: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
0: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻസാണ്, വളകിലുക്കങ്ങൾ. പിന്നെ
2: പിന്നെ
0: പിന്നെ
2: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
0: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
0: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
0: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
2: ഓഹോ,
0: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്,
0: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഈ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
0: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
3: ഇതൊക്കെ ഇനി എന്താണ് ഹൃദയനാഥ്? ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്
0: സാർ? ഞാനത്,
3: ഇനിയൊന്നും പറയണ്ട, സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
0: ഒരു വർഷമായിട്ടില്ല.
3: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
0: സാർ?
3: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
0: ശരി സാർ.
3: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റു സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടേത് അപ്പാർട്ട്മെന്റ്സ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: صدقني طمن. تنورتي ولا متي مرت عليهم؟
1: الا
0: واه واه كرنا واه ഇരിക്ക.
1: സാർ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ശ്രദ്ധയ ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നു അതോ അടുക്കളയിലേക്ക് പോരുന്നു? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരേനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങൾ കൊടുത്തു വെച്ചു വന്നാലേ സമയം.

0: മേൽ തീർന്നു കേട്ടോ, അത്ര അറിയൂ.
1: എടോ, നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്താ സാർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
0: ഓ,
1: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്രാളിൽ നിനച്ചേ. നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാകത്താൻ അങ്ക വരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാന് അങ്ക വര വേണം. അവൾ വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്ക അവിടെ ചൊല്ലിടുത്തിയ. സമയമാറ്റടാ കണ്ണ, സമയമാച്ച്.
0: എന്തു പറ്റി സാർ?
1: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
0: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ്, എടോ ഹൃദയൻ.
0: ഓ,
1: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ,
1: പാലക്കാട്ടേക്ക്.
0: ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിലും ഉണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു? നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
4: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ പോലും ഇത്. റുംബ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ടില്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ,
1: അതൊന്നുമില്ല മാമ. അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നിട്ട്.
4: ഫോണിൽ പേശുമ്പോൾ എപ്പോമേ നീ ഇത് താൻ സോൾറത്. ആട്ടെ, പോട്ടു. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ച് മാമാ? കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതല് നീ ഒന്ന് സെയ്, അങ്ങെ പോയി കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോഴെല്ലാം എപ്പോവും ഓം പതി താൻ കേക്കറാൾ. മറക്കാമി, നീ അങ്ങ് പോണം കണ്ണ.
1: ശരി മാമാ.
4: ശരി, വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ, അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എൻ്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും.
0: ഓ,
1: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിൻ്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാൽ പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയി പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.

0: യാരെന്ന കേക്ക് ചെന്നതമ്മ?
1: ഒരു പേരെന്നെ കണ്ട.
0: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളെ.
2: കീഴിറങ്ങടാ.
1: പുഷ്പ എന്നെ തെരിയല്ലോ അനക്ക്. ഞാൻ അനന്തരാമനാക്കും.
3: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ, കോഫി പോട്ട് ദോ വന്നിട്ടേ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി, യാരിത് ഉങ്ങളോട് ഫ്രണ്ട് ആകും?
1: ആമാ, പേര് ഹൃദയനാഥൻ.
3: ദാ പറേ
2: മല്ലി. ഓ മല്ലിക.
4: ഓ അമ്മ.
3: മല്ലി, നമ്മ നമ്മ പെരിയപ്പ വന്നിട്ടെ.
5: അയ്യോ മുരുക, നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു. കിട്ടിയാ?
4: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ. പുതിയവർക്ക് അത്രക്കില്ല, കാലമേറെ കഴിഞ്ഞില്ലേ.
6: സർ വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
6: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
6: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
6: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് സി എയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രെ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
6: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
6: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്നും വലിക്കാൻ പറ്റൂ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
7: തന്നെയായാലും.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
7: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്നെ വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോല. ഇത് താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈത്യക്കാരാ.
7: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
6: ഹൃദയൻ, ഹൃദയനാഥൻ.
7: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താൻ പോകണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവാകലാം.
7: നോ നോ നോ നോ നോ, ഇത്തന കാലത്തുക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
1: ശരി വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങേ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
7: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണു. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ. കേട്ടിയാ?
6: ഓ
7: വരട്ടുമാ രാസ.
6: ഓക്കെ ദെൻ സർ, ഞാൻ വിളിക്കാം.
5: ഹൃദയനാഥനല്ലേ?
6: അതെ, എന്നെ അറിയോ?
5: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
6: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല.

0: കിളികളെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
0: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
0: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര് ചോദിച്ചോ?
0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ,
1: അതെ. വീട് എവിടെയാണ് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും.
2: എന്താ സാർ, എന്തുപറ്റി?
0: നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി. ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സർ സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. ഓ, വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട. ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട. ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ.

0: അതെ.
1: ആ അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പോൾ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടമാണ്. ഉള്ള വാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
1: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരു വന്നിരിക്കാ? അനന്തനാ, ഹേ അനന്തൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ.
2: ഓ ആമാ
0: ധന.
1: ഓ അണ്ണ,
0: സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിട മാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി പാട്ടി, അയ്യോ പാവൻ തൂങ്ങിയാച്ച്.
0: ഇതൊന്ന് വാങ്ങി വെക്കൂ.

0: കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ. പാട്ടി, പാട്ടി, യോ പവൻ തൂങ്ങിയാച്ചു.
0: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
1: കവലപ്പട വേണ അണ്ണാ, ഇങ്ങ നാൻ ഇരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് റൊമ്പ പിടിക്കും.
0: വെച്ചോളൂ.
1: ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
0: അയ്യോ, ഒന്നും വേണ്ട തന്നെ.
1: അത് ശരിയല്ല അണ്ണ, നിങ്ങൾ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
0: ഓ ഓ, ആയിക്കോട്ടെ.
2: വന്നിട്ടിയാടാ, അനന്തൻ വന്നിട്ടിയാടാ.
0: ഇല്ല, വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ കാണാ.
2: വരുന്നു നാ നനക്കലേ ഡാ, മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാ അച്ഛയുടെയും വാഴുക ഇന്ന കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിട്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ ആനാ എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
0: ധന, ധനലക്ഷ്മി.
1: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
2: വേണ, ഒന്നും വേണ.
1: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക, അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
0: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
1: ഓ, നാ അപ്പുറമ സാപ്പിടേ.
0: ഒന്ന് ചോദിച്ചോട്ടെ?
1: സൊല്ലണ്ണ.
0: ഈ പാഠ്യം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
1: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ല വന്നാ കൊഞ്ചം ടൈം ആകുവണ്ണ.
0: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചുകപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോവിടുന്നതും കാത്ത്

0: മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകൂ.
0: ഓ,
1: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്ന. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
3: ധനാ സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സറി സറി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴ വീന്തിരിച്ച് കൊഞ്ചം പാത്ത് താൻ വരണിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വറവെ കൊട്ടി ഇഡലി ഒരു അഞ്ചു നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ദാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എൻ രാസാ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്നത്.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നെച്ച് എപ്പോവുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി, ദോ വർറേ.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ല് പാട്ടി.
2: മുൻപ് സൊന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ. പോതുമാ.
2: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും. എല്ലാച്ചി രൊമ്പ കൊടുത്തു വച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്കര.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നെയ്താൻ ചതിച്ചതാണ്. ലാച്ചി അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമ്മിണ്ട് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ, കൊഞ്ഞ് തേൻ കൊണ്ടുവാടാ ഒരു മുഴു സേലയും. യോ, അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണം വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവിടെ പിടിക്കാൻ മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ.
4: സോറി.
5: സോറി, പോ. സേതു, സേതു, അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു.

0: ഞാനെല്ലാം പാത്തുക്കലാട്ടിയാ, ഒന്നും വരപ്പറകത്തില്ലേ ഉനക്ക്. ഞാനിരിക്കില്ലേ.
1: സ്ഥലം വരുന്നതല്ല.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പാ.
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. ഞങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിനിമ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ്ണാ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാരനീ എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാറ്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി യാര് നീ? ഉൻ പേരെന്നാ? ഊരെങ്ക? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാണി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ തിരിഞ്ഞതാ. മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ. അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ട്. എന്തേ കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് ഞാൻ താൻ. തരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചന എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങിൽ താൻ ഇരുക്ക്, ഇങ്ങ പ്രശ്ന ഒന്നുമില്ലേ.
6: എന്നെ മാമാ, എന്നെ ഇങ്ങ കലാട്ട?
3: അതല്ല, ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാക്കില്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ,

0: 오케이 오케이.
1: 앞벌이야. 오.
0: 아마 아마 살살이 이뻐다 모른 적은 날라 가네잖아. 에? 아 살살이 앞벌이 아웃도에. മന്നി ചെറുതമ്പി.
2: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
3: ശരി, പോയിട്ട് വാങ്ക.
4: ശരി.
2: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
5: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരിങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
2: എന്നാൽ
0: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
2: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: மீனா இப்ப சொன்ன மாதிரி யாரு மல்லிகைப்பூ சூடி இங்க வந்தே? ஆனா எனக்கு கதையெல்லாம் ஆச்சரியமானது. காப்பி போட்ட கப்பெல்லாம் யாரு ஃப்ரெஷ்ஷா கழுவி கமழ்த்தி வச்சது? காஞ்சன ஆகுமோ? அதெப்படி? காஞ்சன கிளாஸும் பிளேட் எல்லாத்தையும் கழுவி திரும்பி கொண்டு வந்தது இல்லையா? இனி ஒரு வேளை பையன் சொன்னது யாருக்கு தெரியும்?
4: பெரியப்பா காஃபி இங்க எடுத்துட்டு வரட்டுமா?
6: புஷ்பா கொஞ்சம் கழுதாங்க.
7: அம்மா வேன் வந்துருச்சு, போயிட்டு வரேன்.
4: ஓ சரி, பார்த்து போனடியா?
7: டா வெங்கி அங்க நில்லடா, இந்த வாட்டர் போட்டில் எடுத்துட்டு போடா.
8: அக்கா எடுத்துட்டு வா.
6: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവൾ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 ഒന്ന് പ്ലേ ചെയ്യേ.
2: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയാം. അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
6: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
2: ഏ
6: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
2: സർ എന്താ പറയുന്നത്?
6: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കുമോ?
2: ഓ സർ, എന്താ സർ?
6: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
2: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
6: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
2: അപ്പോൾ ഞാൻ കണ്ടതൊക്കെ?
6: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്രം തെളിഞ്ഞ് മാന്യമായ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
2: എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലിന്റെ മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്തു പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊന്നെ തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്.
2: ആ, പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ

0: ഇതൊക്കെ മാനേജ് ചെയ്ത് ക്യാഷൊക്കെ
1: ആളെക്കാളും വരുതല്ലോ ഒന്നും.
0: ടോട്ടൽ എക്സ്പെൻസ് എത്രയും അതോ ആ ഫോൺ ഇങ്ങെടുക്ക്.
1: ഇനിയിപ്പോൾ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല.
0: ഓ
1: മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
0: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാം
1: കേട്ടോ. അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
0: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുവിൽ ആ നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
0: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
0: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മാ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാ നായേ വീട്ടിൽ ചെയ്വേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ചു. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
0: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന, അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
0: ആ ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു അത്?
1: ഒരല്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
0: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150. എന്തു പറ്റി ഹൃദയ?
0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
0: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
0: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടാ, തലവര് പോയിട്ടാ. തമ്മി നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തെരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറെല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ.

0: അതിനപ്പുറം
1: അതിനപ്പുറം
0: അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
1: അത് വന്നോളൂ, നീ ഇവിടെ ഇരിക്കെ എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
0: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻ പോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബോസ് ഐ ലവ് യു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും അഖിലയും പാടിയത്. രാജീവ് ആലുങ്കലിൻ്റെ വരികൾ, ഹരി ആനന്ദിൻ്റെ സംഗീതം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: MD രാജേന്ദ്രന്റെ വരികൾക്ക് ശ്യാം ഈണമിട്ട് സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുഭൂതി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോളെന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ചന്ദ്രിക ഗോപിനാഥ് പാടിയത്, ഖാൻകാവിലിൻ്റെ വരികൾ, കെ കുഞ്ഞിരാമൻ്റെ സംഗീതം.

Studio time 5 hours 7 minutes 10 seconds 11 12.